ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. തീർത്ഥയാത്രയ്ക്ക് പോകുന്നവരാണ് നാം. തീർത്ഥയാത്രയ്ക്ക് ഇപ്പോൾ കുറച്ച് ലോക്ക്ഡൌൺ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാം പലപ്പോഴും തീർത്ഥയാത്രയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ചില മതവിശ്വാസികൾ ഹജ്ജിനായി ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു. മറ്റു ചിലരാകട്ടെ റോമിലേക്കും അതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പോകുന്നു. ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട സഹോദരന്മാർ ക്ഷേത്രങ്ങളിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കും പളനിയിലേക്കും മറ്റുമൊക്കെ പോകുന്നത് നാം കാണാറുണ്ട്. എന്താണ് തീർത്ഥയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ നാം ദൈവിക ചൈതന്യത്തെ തേടുകയാണ്. നമ്മുടെ മനസ്സിലെ വികാരങ്ങളും നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങളും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒരു ശക്തിയിൽ സമർപ്പിച്ച് നിഷ്കളങ്കമായ മനസ്സോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതാണ് ആ യാത്ര. ആ യാത്ര അവിടെയെത്തി കാണിക്കയിട്ട് എന്തെങ്കിലുമൊക്കെ ചേഷ്ടകൾ കാണിച്ച് മടങ്ങി വന്നു കഴിയുമ്പോൾ അവസാനിക്കുന്നതാണോ? അവിടെ ആ പരിശുദ്ധിയും ആ വിശ്വാസം നിറയ്ക്കുന്ന വെളിച്ചത്തിന്റെ കണികകളുമൊക്കെ സ്വന്തം ഹൃദയത്തിലുണ്ടാകണ്ടേ? വിമലീകരിക്കപ്പെടുന്ന മനസ്സോടും ശരീരത്തോടും കൂടി മടങ്ങി വരണ്ടേ? അതിന് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ തീർത്ഥയാത്ര നടത്തേണ്ടത് ഈ പറഞ്ഞ സ്ഥലങ്ങളെക്കാൾ കൂടുതൽ അവനവന്റെ ആത്മാവിലേക്കാണ്, അവനവനിലേക്കാണ്. ഓരോ ദിവസവും നാം ഒരു തീർത്ഥയാത്ര നടത്തണം. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക്. ഞാനെന്ത് നന്മ ചെയ്തു? ഞാനെന്ത് തിന്മ ചെയ്തു? ഞാൻ വിശ്വസിക്കുന്നതിൽ എത്ര ശരിയുണ്ട്? ഞാൻ കുറ്റം പറയുന്നത് എത്രത്തോളം എനിക്ക് ബോധ്യമുള്ളതാണ്? അത്തരമൊരു അന്വേഷണം നമ്മളെ ഒരു ചൈതന്യപൂർണമായ മനസ്സിനുടമയായ ഒരു വ്യക്തിയായി തീർക്കും. അവിടെ മറ്റേത് തീർത്ഥാടനത്തെക്കാളും സ്വന്തം മനസാക്ഷിയിലേക്ക്, ഞാൻ ആരാണെന്ന അന്വേഷണത്തിലേക്ക് നടത്തുന്ന തീർത്ഥയാത്രയാണ്. വലിയ വലിയ മനുഷ്യരായവരെല്ലാം അവരവരുടെ ആത്മാവിലേക്ക്, അവരവരിലേക്ക് നടത്തിയ തീർത്ഥയാത്രയ്ക്ക് ശേഷമാണ് അവരീ പറഞ്ഞതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര പോയത്. കാരണം അവർ അവരിലേക്ക് അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരുപാട് നിസ്സഹായതയുടെയും കുറവുകളുടെയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെയും അർത്ഥം തേടിയാണ് പിന്നീട് അവർ എല്ലായിടവും സഞ്ചരിച്ചത്. നമ്മളാകട്ടെ നമ്മളിലേക്ക് സഞ്ചരിക്കാതെ നമ്മുടെ ഉള്ളിലെ എല്ലാ ഇരുണ്ട ഇടനാഴികളും അടച്ചിട്ടുകൊണ്ട് പ്രകാശം തേടിയെന്നോണം മറ്റെവിടേക്കുമൊക്കെ പോയി പ്രകാശമുള്ള സ്ഥലങ്ങളിൽ സ്വയം ഇരുട്ടായി തീർന്ന് അതേ ഇരുട്ടോടുകൂടി മടങ്ങി വരുന്നു. ചിന്തിക്കാനാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: ഒന്നര പക്ഷിയാണെന്ന് രാവിലെ ഏതാണ്ട് പണിക്ക് പോകുന്നു.
1: താനധികം പരിഹസിക്കണ്ട, അവൻ രാവിലെ 6 മണിക്ക് കയറിയാൽ കൃത്യം 1.5 മണി വരെ ജോലി, അത് കഴിഞ്ഞ് വീട്ടിൽ പോവും. 7 മണിക്കൂർ പണി ചെയ്താ പോരായോ?
0: അത് ശരിയാ, രാവിലെ 9 മണിക്ക് വരുന്ന പണിക്കാര് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതെന്ന് കണക്ക് കൂട്ടിയാൽ അറിയാം.
1: ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലരും ആനന്ദനെ തന്നെ ആ പണിക്ക് വിളിക്കുന്നത്. കൃത്യമായി ജോലി ചെയ്യുമെന്ന് മാത്രമല്ല വൃത്തിയായിരിക്കും.
0: മറ്റു തൊഴിലാളികൾക്കാർക്കും അവനെ ഇഷ്ടവും
1: ഇഷ്ടപ്പെടത്തില്ല. അവരുടെ കൂടെ ഒട്ടാനും വിവരയിന്ന് സാധനം മേടിക്കാനൊന്നും അവനെ കിട്ടത്തില്ല. അവന്റെ അമ്മാവിന്റെ മോൻ പട്ടാളത്തിൽ നിന്ന് കൊണ്ടപ്പോ കൊടുത്ത സാധനം വരെ അവൻ വിറ്റ് കാശാക്കിയത്.
0: ആ, അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭം വരുമ്പഴേ അവൻ കാശിനാരെ ആശ്രയിക്കേണ്ടി വരത്തില്ലല്ലോ.
1: അതെ, 365 ദിവസം പണിക്ക് പോന്ന ശിവനാഥനെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ ആട്ടോ വിളിച്ചിട്ട് അവസാനം ആട്ടോ കൂലി കൊടുക്കാൻ പോലും അവന്റെ ഈ കാശില്ലായിരുന്നു.
0: ഈ ആനന്ദൻ എന്താ ഈ കോൺട്രാക്ടറുടെ കൂടെ പണിക്ക് പോയാല്?
1: മണ്ടത്തരം വിളിച്ചു പറയാടു, പല കോൺട്രാക്ടർമാരും അവനെ വിളിച്ചതാ. അവിടെ ഇവിടെ പണിക്ക് പോയാലേ ആനന്ദനെ കൊണ്ട് പരമാവധി പണി ചെയ്യിക്കും. 6-7 മണിയായാലും അവനെ വിടത്തില്ല. രാവിലെ ഏതാണ്ട് വർക്കും കഴിഞ്ഞ് വരുവാണെന്ന് തോന്നുന്നല്ലോടാ.
0: ഏതാണ്ട് കട്ടിപ്പണിയായിരുന്നോ, വേർത്തിരിക്കുന്നല്ലോ സന്തോഷേ.
2: വർക്ക് ചെയ്ത് വിയർത്തത് മാത്രമല്ല അമ്മാവി, വർക്ക് ചെയ്തതാ വീട്ടിലെ വഴക്കിനും പിടിച്ചു മാറ്റി കഴിഞ്ഞങ്ങ് കുഴഞ്ഞുപോയി.
1: അല്ലേ, പ്ലംബിംഗ് പണി ചെയ്യാൻ പോകുന്ന ഒത്തുതീർപ്പ് നിൽക്കണോ?
2: അമ്മാവാ, നമ്മുടെ ചാരത്തോട്ടിലെ പുഷ്പഞ്ചേട്ടന്റെ വീട്ടിലെ അത്യാവശ്യമാണ്, ഞാനൊന്ന് ചെല്ലാൻ പറഞ്ഞു.
0: ചെന്നപ്പോ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഗുസ്തി നടക്കുമായിരുന്നോ?
2: അവിടെ ചെന്നപ്പം അവിടുത്തെ സിങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, താഴോട്ട് പോകുന്നില്ല.
1: അലക്ക് കയറി അടഞ്ഞായിരിക്കോടാ, ഒരു ചെറിയ കമ്പിയോ വല്ലതും ഇട്ടൊന്ന് കുത്തി ഇളക്കി താഴോട്ട് വിട്ടാ പോരായിരുന്നോ?
2: അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പുഷ്പഞ്ചേട്ടന്റെ ഭാര്യ ഇന്നലെ ചേച്ചി എന്താ ചെയ്യുന്നറിയാവോ? വെട്ടിത്തിളപ്പിച്ച വെള്ളം കോരി സിങ്കിലങ്ങൊഴിച്ച്.
0: അടഞ്ഞിരിക്കുന്ന സാധനം ഉരുകി പൊടന്ന് കരുതിയതായിരിക്കും.
2: പക്ഷെ ഉരുകിയതേ താഴോട്ടുള്ള പൈപ്പാ.
0: അയ്യോ,
1: ഇതാര് പറഞ്ഞു കൊടുത്തടാ ഇന്നലെ ഈ ബുദ്ധി?
2: യൂട്യൂബിൽ ഉണ്ടായിരുന്നു പോലും, യൂട്യൂബിൽ.
0: എന്നിട്ടും തടസ്സം മാറാത്തപ്പോ നിന്നെ വിളിച്ചെന്തിനാ? യൂട്യൂബ് വിളിച്ചാ പോരായിരുന്നു?
2: അമ്മാവി, ഞാൻ ചെന്ന് സിംഗിൾ തൊട്ടപ്പോ തന്റെ എന്റെ കൈ അങ്ങ് പൊളി. ഇത് കണ്ടോ?
0: അയ്യോ,
1: അപ്പൊ വെള്ളം ശരിക്കും വെട്ടി തിളപ്പിച്ച് ഒഴിച്ചു കാണും.
2: അവസാനം കുറെ തണുത്ത വെള്ളം കോരി അങ്ങ് ഒഴിച്ച്. കൂടുതൽ ഒഴിക്കാനൊന്നും പറ്റത്തില്ല, സിങ്ക് ഏകദേശം നിറഞ്ഞു കിടക്കൂല്ലയോ.
0: ഇക്കാര്യത്തെ പറ്റി സംസാരിച്ച് പുഷ്പനും ഇന്ദിരയും തമ്മിൽ വഴക്കിട്ട് കാണും.
1: അത് പിന്നെ ഏതൊരു ഭർത്താവും ചൂടായി പോവും.
2: അമ്മാവനെന്താ, പുഷ്പഞ്ചാട്ടം പറഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ ഉന്നിര ചേച്ചി പറയാൻ തുടങ്ങും. പുഷ്പഞ്ചാട്ടൻ അടിക്കാനും ചവിട്ടാനും ചെല്ലും, ഞാൻ പിടിച്ചു മാറ്റും.
0: ഇന്നലെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരി അല്ല.
2: ഒരുവിധം വഴക്കൊന്ന് കോംപ്രമൈസ് ആയിട്ട് നിൽക്കുമ്പോഴേ ഇന്ദിര ചേച്ചി പിന്നെയും കുണകുണകുണാന്ന് പറയാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ തന്നെ പുഷ്പഞ്ചാട്ടൻ വീണ്ടും ചാടി ബഹളം വെച്ച് അടിക്കാൻ ചെല്ലും, ഞാൻ പിടിച്ചു മാറ്റാനും ചെല്ലും.
0: സിങ്കി കിടക്കുന്ന തിളച്ച വെള്ളം കോരി ഇന്ദിരയുടെ അണ്ണാഗ്രോട്ട് ഒഴിച്ചു കൊടുക്കാൻ എന്താ?
2: എന്തോ ആയാലും 1500 രൂപയുടെ സാധനം വാങ്ങിച്ചോണ്ട് വന്ന് എല്ലാം ഒരു വിധം ഒപ്പിച്ച് ശരിയാക്കി കൊടുത്തു ഞാൻ.
0: ഇക്കണക്കിന് പുഷ്പന്റെ തൊണ്ടയിൽ മീൻ മുള്ളു കയറിയാലേ, ഇന്ദിര തിളച്ച വെള്ളം കോരി പുഷ്പന്റെ തൊണ്ടയിൽ ഒഴിക്കല്ലേ?
1: തെറ്റു പറ്റിപ്പോയൻ ഇന്ദിര സൗമ്യമായിട്ട് അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ?
0: അത് പറയത്തില്ല, അവിവേക ചിത്തത്തിൽ മുളക്കില്ല ഔചിത്യത്തിന്റെ വേരുകൾ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മാത്രം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം, ദാ റെഡി ആയിക്കോളൂ. എല്ലാവരും എവിടെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഇനി എന്താണെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളുടെ കൂടെ ഈ കേൾക്കുന്ന സമയം നിങ്ങളെങ്ങും ഒറ്റയ്ക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ കൂടെ വരും വരും വരും വരും. അങ്ങനെ കുറേ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒരു 9 മണിയൊക്കെ ആവും, അപ്പോൾ ഞാൻ തിരികെ വന്നോളാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. മാറ്റത്തിനായിട്ട് ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യരിലേക്ക് കൊണ്ടുവരാനായിട്ട് പിറന്ന നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളും പ്രാർത്ഥനകളും വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് രാധികമാരുടെ പ്രിയപ്പെട്ടവരാണല്ലോ നമ്മുടെ ശ്രീകൃഷ്ണൻ. അപ്പോൾ എന്തുകൊണ്ടും നന്മയ്ക്കായിട്ട് വന്ന ആ ഒരു ദിവ്യപുരുഷനെ നമുക്ക് നോർക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഞാൻ ഇന്ന് ശരത്തും നമ്മളിങ്ങനെ ടോപ്പിക് ഡിസ്കസ് ചെയ്യേ. ഇന്ന് നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജന്മദിനത്തെ പറ്റിയിട്ടൊന്ന് സംസാരിച്ചാലോ. നിങ്ങളുടെ ജന്മദിനം ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഓർത്തു വെക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയ്യോ വലിയ ഗിഫ്റ്റ് അങ്ങനെയല്ലേ പറയുന്നത്, ഏറ്റവും സന്തോഷമായിട്ട് ഓർത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളെ വിളിക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളോളം അവർ വിളിക്കില്ല, ഈ ഒരു ദിവസം ഒരു ബർത്ത്ഡേ ദിവസം കൃത്യമായ ഡേറ്റ് ഓർത്ത് വെക്കുന്ന ആളുകളെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് സംസാരിച്ചാൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മദിനത്തെ പറ്റി പറയാം. ചിലർ ജന്മദിനം എന്ന് പറയുമ്പം അവർക്ക് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. കേക്ക് കട്ടിങ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസം പോലെ ഇതിനൊക്കെ വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്കും സംസാരിക്കാം. എന്താണെങ്കിലും ഇന്ന് നമുക്ക് നമ്മുടെയൊക്കെ ജന്മദിനം നമുക്കൊന്ന് പറഞ്ഞാലോ. ഓർത്ത് വെക്കുന്ന ഒരു സുഹൃത്ത്, ആഘോഷമാക്കുന്ന ഒരു സുഹൃത്ത്, അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സഹോദരിയായിരിക്കാം, ഇവരൊന്നും ആയിരിക്കില്ല ചിലർക്ക്. എപ്പോഴെങ്കിലും ലൈഫിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരാൾ നമ്മുടെ ജന്മദിനം നന്നായിട്ട് ആഘോഷിക്കുകയും മറക്കാതെ എവിടെയാണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ആ ഒരു ദിവസം, അതായത് നമുക്ക് ഈ ഫേസ്ബുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കും ഇന്ന ദിവസം ഇന്ന ആളുടെ അങ്ങനെ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലൊന്നും ഇല്ലാതെ നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന, ഓർത്തിരിക്കുന്ന ഒരാൾ, ആഘോഷമാക്കിയിട്ടുള്ള, ഒരിക്കലും മറക്കാത്ത ആ ഒരു ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് കേട്ടോ. ഞാൻ പലപ്പോഴും ഇപ്പോൾ ക്രിസ്മസ് വന്നാലും നബിദിനം വന്നാലും ശ്രീകൃഷ്ണ ജയന്തി വന്നാലും എന്ത് വന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ പല പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ദൈവത്തോട് പോയി പറയാറുണ്ട്, അയ്യോ ദൈവമേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നീ എനിക്ക് തന്നെ, നീ കാരണം എനിക്ക് ഒന്നും പറ്റുന്നില്ല. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഓടിപ്പോയിട്ട് എൻ്റെ വീടിനോട് ചേർന്ന് അമ്പലമുണ്ട്, ദൈവം പോയിട്ട് പിണങ്ങിയിരിക്കും. എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് കൊഞ്ഞണം കുത്തി കാണിക്കാറൊക്കെ ഉണ്ട്, കാരണം എന്താ ഇങ്ങനെയൊക്കെ, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ടായിരുന്നു കേട്ടോ. അത് അന്ന് കുഞ്ഞുനാൾ നമ്മുടെ അറിവില്ലായ്മ ആയിരിക്കാം, എനിക്കെന്തോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ മിണ്ടത്തില്ല, ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടില് ആയിരുന്നു. പിന്നീട് നമ്മൾ ഈ അടുത്ത് ഒരു FB പോസ്റ്റ് കണ്ടും, നമ്മളെപ്പോഴും പോയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ അടുത്താണെങ്കിൽ പോയി പറയും, ഹലോ കൃഷ്ണ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയും. ഓരോ വിശ്വാസികൾ അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മഹാപുരുഷന്മാരൊക്കെ എത്രത്തോളം ത്യാഗം, ശ്രീകൃഷ്ണനാണെങ്കിൽ പോലും, നബി ആണെങ്കിൽ പോലും, യേശുക്രിസ്തു ആണെങ്കിൽ പോലും, അവരായി തീരുന്നതിന് മുൻപ് അവർ അനുഭവിച്ചിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങൾ, അത്രയും ദുഃഖം അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ ഇതുമായിട്ട് ചെന്ന് പരാതി പറയുമ്പോൾ ദൈവം പറയുന്ന ഒന്ന് പോ ചെല്ല് ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന ആ ഒരു മനോഭം, നമ്മൾ എന്തിനേയും തരണം ചെയ്യുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും. ഇതിൽ മതം പറഞ്ഞു, സ്വാതി വിശ്വാസത്തെ പറഞ്ഞു എന്നൊന്നും പറയരുത് കേട്ടോ. അത്രയും വലിയ എതിർപ്പുകളൊന്നും താങ്ങാൻ ഇവിടെ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ഏത് വിഷമമാണെങ്കിലും നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓരോ ജന്മദിനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് പ്രചോദനമാകുന്നതായി മാറട്ടെ. ഓരോ ജന്മദിനങ്ങളിലും ഓരോരോ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ പുതിയ മാറ്റങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ ജന്മദിനത്തെ പറ്റിയിട്ടാണ്, നിങ്ങളുടെ മറക്കാത്ത ജന്മദിനം, നിങ്ങളുടെ ഓർത്ത് വയ്ക്കുന്ന ഒരു സുഹൃത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. നമ്പർ 9544700912 സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: കണ്ണനായാൽ രാധ വേണം, റേഡിയോ ആയാൽ ഓണാട്ടുകര പാസഞ്ചർ വേണം അല്ലേ ശരത്തെ?
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്, നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 954-4700-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ പറ്റിയിട്ടാണ്, ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന സുഹൃത്തിനെ പറ്റിയിട്ട്. അവർക്കതൊരു ഭയങ്കര ആഘോഷമായിരിക്കും. അങ്ങനെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യവതികളോ ഭാഗ്യവാന്മാരോ ഒക്കെയാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: നമസ്കാരം.
2: നമസ്കാരം.
0: ആദ്യം ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. അവിടെ
2: എന്റെ സോതി
0: എന്തോ
2: പൊന്നു സോതി
0: എന്തോ
2: ഈ ശബ്ദം കേട്ടിട്ട് കൊറേ ദിവസങ്ങളായി. എനിക്കറിയാം ഓണത്തിരക്ക് അന്നും
0: കാര്യങ്ങളൊക്കെയാണ്.
2: ഇന്നലെ ഉണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് കുത്തിയിരുന്ന് അറ്റൻഡ് ചെയ്തു, ഒരെണ്ണം പോലും അറ്റൻഡ് വന്നിട്ടില്ല. പക്ഷെ അത് നമ്മുടെ കുഴപ്പമല്ല, പ്രേക്ഷകരെല്ലാം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ ഇന്നൊരു നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു, എനിക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റിയില്ല.
0: അപ്പൊ ഇന്ന് അടുത്ത സബ്ജക്ട് ഉണ്ടല്ലോ, നമുക്ക് ഇതിലേക്ക് വരൂ.
2: ആ സബ്ജക്ട് പറഞ്ഞല്ലോ, ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം.
0: യെസ്, സ്റ്റാർട്ട് ചെയ്തോളൂ.

0: ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, ഭൂമിയിൽ നാശം വിതയ്ക്കരുത്, സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോ എന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: യെസ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവർ ഉപകാരം ചെയ്തല്ലോ, ഉപദ്രവിക്കരുത് ആരെയും.
0: തീർച്ചയായിട്ടും ആരെ ഉപദ്രവിക്കാൻ പോലും, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്യാം. നമുക്ക് ഒരു ഒരു നിമിഷം നമ്മൾ ഇവിടെ ഇപ്പം വിളിച്ചാൽ നമ്മൾ പോയേക്കണം. അപ്പൊ ശൂനിൽ നിന്ന് ശൂനിലേക്ക് പോകേണ്ട നമ്മൾ ഒരു നമുക്ക് കിട്ടുന്ന ജീവിതം വളരെ ലളിതമായി സന്തോഷിച്ച് മുന്നോട്ട് പോവുക, മറ്റുള്ളവരെ കഴിയുന്ന ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതിരിക്കുക, നമ്മൾക്ക് എന്താ ചെയ്യാൻ സാധിക്കും അത് അവരെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് നയിക്കുക, അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ജീവിച്ചിരിക്കുന്ന ഓരോ കാലഘട്ടവും ഞാൻ പറഞ്ഞല്ലേ, ആരെയും പ്രത്യേകിച്ച് സഹായിക്കാൻ പോണോന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില മനുഷ്യർ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ
0: അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറെ മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അതിപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, നന്മയും തിന്മയും എല്ലാം നന്മയുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം നമുക്ക് വിലപ്പെട്ട മൂല്യധനമാണ്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മളത് പ്രയോജനപ്പെടുത്തി ഭൂമിയിൽ ജീവിച്ച നിന്റെ പ്രാർത്ഥന നിന്റെ നന്മ തന്നെയാണ്. നീ ഈശ്വരനെ ധ്യാനിക്കുന്നുവെങ്കിൽ നിന്റെ നന്മ തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന.
1: തീർച്ചയായിട്ടും
0: പ്രാർത്ഥനയിലൂടെ ആരെ ദ്രോഹിക്കാതിരിക്കുക, നന്മ മാത്രം വരട്ടെ എന്ന് നല്ലൊരു
1: നല്ലൊരു ദിവസമായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചി, ചേച്ചിയുടെ ബർത്ത്ഡേ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും മറക്കാത്ത ബർത്ത്ഡേ അല്ലെങ്കിൽ ഏറ്റവും ആഘോഷമാക്കുന്ന അതിന് അങ്ങനെയുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റി പറയാമോ?
0: എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. എന്റെ അച്ഛനും അമ്മയൊക്കെ ബർത്ത്ഡേ ഒന്നും വലുതായിട്ട് ആഘോഷിക്കാറില്ല, ഞങ്ങളുടെ ജന്മദിനം ഓർക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ വിവാഹം കഴിഞ്ഞ് വന്ന ശേഷം എന്റെ ഹസ്ബൻഡ് ജന്മദിനം എന്നൊക്കെ പറഞ്ഞു തന്നെ, ഓ ഇന്ന് ഇയാളുടെ ജന്മദിനമായിരുന്നു എന്നൊക്കെ ഒരു സന്തോഷം പറയാറുണ്ട്. അപ്പൊ എനിക്ക് സന്തോഷം പറയാറുണ്ട്, ഓർത്തിട്ട് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എനിക്കൊന്നും അദ്ദേഹം ഒന്നും തന്നിട്ടില്ല. പക്ഷെ അതിനെക്കാട്ടി വലിയ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്, അതിപ്പോ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഞങ്ങളുടെ വിവാഹ വാർഷികം ഞങ്ങൾ ഇന്ന് ഞാനത് ഓർത്തോണ്ടിരിക്കുന്നു. അപ്പൊ അതിനെല്ലാം എനിക്കൊരു ഗോൾഡ് അതായത് സ്വർണം വാങ്ങിത്തരുമായിരുന്നു എന്റെ എല്ലാ വിവാഹ വാർഷിക സമയത്തും. പിന്നെ നമ്മളല്ല,
1: ഏതെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഡേ ഓർത്ത് ഇങ്ങനെ വിളിക്കാറുണ്ട്?
0: ആ സുഹൃത്തുക്കൾ ഓർത്ത് വിളിക്കാറില്ല, സുഹൃത്തുക്കൾ ആരിപ്പോ നമ്മളില്ലല്ലോ. പക്ഷെ എന്റെ അടുത്ത് അവിടെ താമസിക്കുമ്പോ, ഞാൻ കൊല്ലത താമസിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓർക്കടേ ഇയാളുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് മേടിച്ച് മിഠായി ഒക്കെ ചുമ്മാ ഒരു രസത്തിന് എന്താ 50 വയസ്സാടെ ഒരു രൂപ മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും താണ്, അതൊക്കെ ഒരു സന്തോഷം വരത്തില്ല. പക്ഷെ ഇപ്പൊ എന്റെ ബർത്ത്ഡേ എന്റെ രണ്ട് മക്കൾ ഓർത്തിരിക്കും. എന്റെ മക്കള്, എന്റെ പൊന്നുമോനും എന്റെ പൊന്നു മോളും എപ്പോഴും പറയും, ഉമ്മയുടെ ബർത്ത്ഡേ വിവാഹ വാർഷികമൊക്കെ എന്റെ മോള് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കും. ഇപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതവർ കറക്റ്റ് ആയിട്ട് ഓർത്തിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ചുംബനങ്ങൾ കൊണ്ട് എന്നെ മൂടാറുണ്ട്. എന്റെ മോനെ ഒരു ചിരി, ഒരു ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന എന്റെ മക്കളുടെ ചിരിയൊക്കെ.
1: അപ്പൊ അത് എനിക്ക്, ഞാനൊരു കാര്യം പറയട്ടെ, അവരങ്ങനെ ഓർത്തിരിക്കാനും അവരങ്ങനെ സ്നേഹിക്കാനും അവരങ്ങനെ ഇതിനൊക്കെ എപ്പോഴും അത് കൊടുത്ത ആ ഒരു നന്മ മനസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്.
0: പിന്നെ സ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് വിട്ടുപോയി. അതിനു മുമ്പ് എന്റെ മക്കളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ അവര് അതേപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അവർ കെയർ ചെയ്യാറുണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ അവർക്ക്
1: വിതച്ചതേ കൊയ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം.
0: തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മുടെ സ്നേഹം കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക, അത് പിടിച്ചു വെക്കാനുള്ളതല്ല. നമ്മളെല്ലാവരും അത് കൊടുക്കേണ്ട സമയത്ത് അവർക്ക് കൊടുക്കുക, നമ്മുടെ മക്കളെ സ്നേഹിക്കുക. എങ്കിൽ ശരിക്കും സ്നേഹിച്ച നമുക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇല്ല, നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ എപ്പോഴും നിർവഹിക്കുക, എപ്പോഴായാലും നമുക്കത് തിരിച്ചു കിട്ടിയിരിക്കും.
1: തീർച്ചയായിട്ടും.
0: മഹാത്മ്യം. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. പിന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാ ജനങ്ങൾക്കും നന്മ വിതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗദിയുടെ അമ്മയെ പ്രത്യേകം അന്വേഷണം അറിയിക്കുക. സൗദിയിലുള്ള എല്ലാവർക്കും, നമ്മുടെ ശരത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കുറെ പാട്ടുകളൊക്കെ ഇടുന്നുണ്ട്. ശരത്തിന് പ്രത്യേകം ഒരു സല്യൂട്ട് ഞാനങ്ങ്
1: പറയുകയാണ്. വാർത്തകൾക്കുള്ള സമയം കഴിഞ്ഞു.
0: അനിലേട്ടനൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് വന്നു കേട്ടോ.
1: അപ്പോ വാർത്തകൾക്കുള്ള സമയമായി. ചർച്ച നമുക്ക് തുടരാം. ശരത്തിനെ പേടിപ്പിക്കുന്നു ഇത് വാർത്ത പോലെ സമയമൊക്കെ. 91.2 എന്റെ റേഡിയോ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-Y വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമിഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-Y വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹം EOS-5 ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
1: ഐ എം വെരി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് GSLV F-17 വെഹിക്കിൾ ഹാസ് സക്സസ്ഫുള്ളി ആൻഡ് പ്രിസൈസ്ലി ഇഞ്ചക്റ്റഡ് ദ അഡ്വാൻസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 05, ദ ജിയോ ഇമേജിംഗ് സ്റ്റാർ സാറ്റലൈറ്റ് ഇൻ ദ ഇന്റൻഡ് ആൻഡ് റിക്വയർഡ് ഓർബിറ്റ്. ദിസ് ഇസ് ദ 107th ലോഞ്ച് ഫ്രം ശ്രീഹരിക്കോട്ട and the 19th mission of the GSLV. Once the Earth Observation Satellite 05 is operationalized in the orbit, it will become the India's first dedicated imaging satellite from the geo orbit, providing important strategic data for our country.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഓഫീഷ്യോ ചാൻസലർ കൂടിയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRA ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മഹ്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ് കുമാർ ഝ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കും. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ ക്വാഡ് ഷെർപാസ് യോഗം സംഘടിപ്പിച്ചു. സമുദ്ര, അന്തർദേശീയ സുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാങ്കേതിക വിദ്യകൾ, മാനുഷിക സഹായം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ക്വാഡ് സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം രക്ഷാപ്രവർത്തനം തുടർന്നുവരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടണൽ റെസ്ക്യൂ ടീമും സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ പ്രളയത്തിൽ കാണാതായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചറിയുന്നതിനായുള്ള DNA സാമ്പിൾ പരിശോധനയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലെത്തി രക്തസാമ്പിളുകൾ നൽകി DNA പ്രൊഫൈലിംഗ് പൂർത്തിയാക്കാം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിയുടെ അവസരത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജന്മാഷ്ടമി ആശംസകൾ പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ഇന്ന് പുലർച്ചെ 3 മണിക്ക് നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിഐപി ദർശനങ്ങൾക്കും പ്രത്യേക പാസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനാണ് മുൻഗണന നൽകുന്നത്. ശയന പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചില വഴിപാടുകൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും കാഴ്ചശീവേലിക്കും പുറമെ ഉച്ചയ്ക്ക് 40,000 ഭക്തർക്കായി വിപുലമായ അഷ്ടമി രോഹിണി പ്രസാദവൂട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ക്ഷേത്രനഗരിയെ അമ്പാടിയാക്കി മാറ്റുന്ന ശോഭായാത്രകളും അരങ്ങേറും.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. മെട്രോ റെയിൽ നേമം വരെ നീട്ടുന്നത് തെക്കൻ തിരുവനന്തപുരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്ത് ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ഗ്രൂപ്പ് എയിലെ 2 മത്സരത്തിൽ 194 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. 64 പന്തിൽ 124 റൺസ് അടിച്ച സ്മൃതി മന്ധാനയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഈ ഇന്നിംഗ്സോടെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡ് മന്ധാന മറികടന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വനിതാ ബാറ്റർ എന്ന നേട്ടവും സ്മൃതി സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡയുടെ ലോക 9 നമ്പർ താരം വിക്ടർ ലായെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ഇപിഎഫ് നഷ്ടപരിഹാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾക്കായി വിശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പദ്ധതിയിലൂടെ വൻതോതിൽ കുറച്ച പിഴത്തുക മാത്രമടച്ച് പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ഇപിഎഫ് രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അവസരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ ഇഒഎസ് 5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി. ആശംസകൾ നേർന്ന രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മെടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: കീർത്തന ഹൈപവർ വാഷിൻ സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച്ആൻഡ്ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂസ് 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ ആണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കൂടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ ദാ ഇന്ന് നമ്മളിങ്ങനെ നമ്മുടെ പിറന്നാളിനെ പറ്റി, നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം
0: അമ്മേ. റേഡിയോ. അതെ അതെ അതെ, സ്വന്തം സ്വാതിയാ, കൊടുക്കരുത് ആർക്കും.

0: വെളിച്ചത്തിൽ അന്നു ഞാൻ ആദ്യമായി കണ്ടു, ഈ മുഖമന്നു ഞാൻ ആദ്യമായി കണ്ടു.
1: ആഹാ, രാധികമാരെല്ലാം കൂടെ രാവിലെ വന്നിരുന്ന് കൃഷ്ണന്റെ പാട്ടുപാടിയൊക്കെ മയക്കുക.
2: പണ്ടത്തെ പാട്ടാ മക്കളെ.
1: ആണോ?
2: അമ്മ മറക്കത്തില്ല.
1: ഓക്കെ, ഇന്നലെ നന്നായിട്ട് പാടി അമ്മേ. അപ്പൊ ഈ ഒരു
2: ഇന്ന് ഇന്ന് ജന്മദിനമുള്ള ഒരു മോനുണ്ട് എനിക്ക്, എനിക്കല്ല എന്റെ ചേച്ചിയുടെ മോന്.
1: ആണോ? അഷ്ടമി രോഹിണി. ഓക്കെ, അപ്പൊ അമ്മയുടെ പിറന്നാളായിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കൂടി വരാം. നമ്മുടെ പിറന്നാൾ ആഘോഷിച്ചിട്ടുള്ള വ്യക്തി, ഏറ്റവും മറക്കാത്ത ഓർമ്മകൾ, നമ്മളെ ഏറ്റവും ആ ഒരു ദിവസം ആഘോഷമാക്കുന്നവരെ പറ്റി നമുക്ക് സംസാരിക്കാം.
2: ഏറ്റവും എനിക്ക് എനിക്ക് രണ്ട് മക്കളുടെ പിറന്നാള് ചോദിച്ച ദിവസവും പിറന്നാളും ഒക്കെ അറിയാമെങ്കിലും എനിക്ക് ഏറ്റവും എന്റെ ഹൃദയത്തിൽ കൊള്ളുന്ന എനിക്കും നമ്മുടെ അച്ഛനും കൊള്ളുന്ന എന്റെ മൂത്ത പേരക്കുട്ടിയുടെ ജന്മദിനമാണ്. 2015 ഓഗസ്റ്റ് 15 അവിട്ടം നക്ഷത്രത്തിൽ അവൻ ജനിച്ചു. ഞാൻ ഒരുപാട് നേർച്ചകളെ നേർന്ന് പ്രസവിച്ചതാ, എന്റെ മോള് പ്രസവിച്ചതാ. ആ മോനെയാണ് എനിക്കിഷ്ടം.
1: അല്ലമ്മ, ഞാൻ ചോദിച്ച ചോദ്യം അമ്മയുടെ പിറന്നാൾ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടാണ് പറയുന്നേ.
2: എന്റെ പിറന്നാളോ? എന്റെ പിറന്നാൾ എന്റെ രണ്ട് മക്കളും ആഘോഷിക്കാറുണ്ട് എന്റെ അടുത്തുണ്ടെങ്കിൽ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: എന്റെ രണ്ട് മക്കളും അല്ലെങ്കിൽ അവര് വിളിച്ചെങ്കിലും ചെയ്യുന്ന രാവിലെ. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ തന്നെ എന്റെ കവിത മോള്.
1: ഓക്കെ, അങ്ങനെയാണല്ലേ. എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഒരു ജന്മദിനം ഓർക്കാൻ കുറച്ചു പേരുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
2: പിന്നെ എന്റെ രണ്ട് മക്കളും ഓർക്കുകയും ചെയ്യും. എന്റെ മറ്റേ ചേച്ചി ഇവിടെ ഇല്ലല്ലോ, തൃശ്ശൂരല്ലേ. കവിത ചേച്ചി അല്ലേ ഇവിടെ ഉള്ളൂ, അവള് വരും.
1: ഓക്കെ ഓക്കെ.
2: അവള് വന്ന് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ച് ഇവിടെ കൊണ്ടുതരും.
1: ഇതിനകത്ത് ഏറ്റവും മറക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയ ഒരു പിറന്നാൾ ഏതാണ്? ഒരിക്കലും മറക്കാൻ പറ്റാത്ത,
2: ഒരിക്കലും മറക്കാൻ പറ്റാത്ത പിറന്നാൾ കഴിഞ്ഞ വർഷം ആഘോഷിച്ചതാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല.
1: എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു.
2: അതെ അതെ, നല്ലതുപോലെ ആഘോഷിച്ചു.
1: ഓക്കെ ഓക്കെ, അമ്മ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വിഷയം ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കണേ. നമ്മളിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ നിങ്ങൾ പറയാതെ ഓർത്തിരുന്ന് അതിനെ സന്തോഷമാക്കി ആഘോഷിച്ചിട്ടുള്ള നിമിഷങ്ങളെ പറ്റിയിട്ടും കൂട്ടുകാരെ പറ്റിയിട്ടും അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത, ഒരുപക്ഷെ ജന്മദിനം ഒരിക്കലും ആഘോഷിച്ചിട്ടില്ലാത്ത ആളുകൾ കാണും. ഒരിക്കൽ പോലും ജീവിതത്തിൽ ആ ഒരു ദിവസം സാധാരണ ഒരു ദിവസമായിട്ട് തന്നെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും പറയാം. ചില ആൾക്ക് ഒട്ടും ഇതില്ല, പക്ഷെ ആ ഒരു ദിവസം നന്നായിട്ട് കൊണ്ടാടുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ജന്മദിനം, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കുക, നമ്മൾ ജനിച്ചൊരു ദിവസം മറ്റൊരാൾ അത്രയും ഓർത്ത്, ഈ നോട്ടിഫിക്കേഷൻ അല്ല, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും കൊണ്ടല്ല, അല്ലാതെ ഓർത്ത് വെച്ചിരുന്ന് ആ ഒരു നിമിഷം 12 മണിക്ക് രാത്രി 12:01 വെളുപ്പിനാവുന്ന ആദ്യത്തെ ആ ഒരു സമയത്ത് കോൾ ചെയ്ത് നിങ്ങളെ വിഷ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു സുഹൃത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലുണ്ടല്ലോ, അടിപൊളിയാണ്. അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. അയ്യോ, ആരാ ഇത്? ആരാ ഇത്? ഓടിക്കോ.
3: ഹലോ
1: ഹലോ.
3: ആ മോളെ, ഞാനാ ഇന്നലെ ഒരുപാട് ട്രൈ ചെയ്തു മോളെ.
1: ആണോ? അയ്യോ, ഇന്ന് കിട്ടിയല്ലോ, സന്തോഷമായില്ലേ?
3: അപ്പൊ കിച്ചണിൽ ഇന്നപ്പോഴേ ഇപ്പൊ പെണ്ണോട് പറഞ്ഞ അവിടെ കൊടുത്തതാ, അപ്പൊ അവളാ കടന്ന് കാറി.
1: ഓക്കെ, പറഞ്ഞോളൂ. ജീവിതത്തില് ഏറ്റവും മനോഹരമായിട്ട് തോന്നി അല്ലെങ്കിൽ മനോഹരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സുഹൃത്തുണ്ടോ ചേട്ടന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന?
3: എന്റെ പിറന്നാളൊന്നും ഞാൻ ആഘോഷിക്കത്തില്ല മോളെ.
1: എന്നാ ബർത്ത്ഡേ? നമുക്ക് ആഘോഷിച്ചാലോ?
3: ബർത്ത്ഡേ എന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഏതാണ്ട് ഒരു 69
1: ഏതോ ഒരു 69 എനിക്ക്. പിന്നെന്താ ആഘോഷിച്ച? എല്ലാ വർഷം April 24 ഇനി അങ്ങ് ആഘോഷിച്ചേക്കണം. നമ്മൾ തന്നെ പടക്കം പൊടിച്ച് നമ്മൾ തന്നെ ആഘോഷിക്കണം, ആരുമില്ലേലും.
3: മക്കള് മക്കളെ പിറന്നാള് പക്ഷേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ.
1: അങ്ങനെയാണല്ലേ. പക്ഷെ ഇനി വരുന്ന 24 അടുത്ത April 24 ചേട്ടൻ തന്നെ വിചാരിച്ചേക്കണം, ഞാൻ ജനിച്ച ദിവസം എനിക്ക് ആഘോഷിക്കണം, അങ്ങ് ആഘോഷിച്ചേക്കണം. ഓക്കെ, അപ്പൊ സന്തോഷം കേട്ടോ, വിളിച്ചത് ഒരുപാട് സന്തോഷം.
3: അയ്യോ, ഇന്നലെ ഇന്നലെ മോളെ വിളിക്കാനാണ് ഒരുപാട് ട്രൈ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ഒരു ശകലം തിരക്ക, പെണ്ണിന്റെ കണ്ണ് ഓപ്പറേഷൻ ആയിരുന്നു എന്റെ ഭാര്യയുടെ. ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു, അവിടത്തിന്റെ അന്ന് പോയി ഒരു 4 ദിവസം അവിടെ ആയിരുന്നു.
1: ആഹാ, മലയാളം എന്നാ ആലോചിച്ച് നോക്കിയേ, തിരുവോണത്തിന്റെ സമയത്ത് തന്നെ ബുക്ക് ചെയ്ത് കേരളം വിട്ട് തമിഴ്നാട്ടിൽ പോയി ഓണം ആഘോഷിച്ച ടീമല്ലേ നിങ്ങള്?
3: അല്ല, കണ്ണ് ഓപ്പറേഷൻ ആയിരുന്നു മോളെ അവിടെ, അരവിന്ദായിലായിരുന്നു.
1: ആണോ? ഓക്കെ, എല്ലാം ഓക്കെ ആയോ അപ്പോ?
3: ആ ഓക്കെ ആയിപ്പോ അടുക്കളയിൽ നമ്മളാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അടുക്കള കിടന്ന് ആണ് കിടന്ന് കഷ്ടപ്പെടുന്നത്.
1: അതല്ല ഇനി കുറച്ചു ദിവസത്തേക്ക് അവരൊക്കെ എന്തൊക്കെയാണോ കഴിക്കുന്നത് എന്തോ ഈശ്വരാ. വരാല്ലോ, ഞാനൊരു ഭക്ഷണ പ്രിയയാ, വീട്ടിൽ പിന്നെ ആർക്കും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല.
3: ഞാനും അതേപോലെ തന്നെ ഹോട്ടലിൽ ഒന്നും കഴിക്കത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കണം എനിക്ക് ഭക്ഷണം.
1: ഓക്കെ ഒരു ദിവസം എന്തായാലും എത്താം കേട്ടോ.
3: ആ മോളെ മോളെ നമ്മുടെ നല്ല പാട്ട് പ്ലേ ചെയ്ത് തരുന്ന നമ്മുടെ എന്തോ ശരത്ത്, ശരത്തിനെ ഒന്ന് അന്വേഷണം അറിയിക്കണം. എന്റെ പ്രിയപ്പെട്ട എന്റെ ഗുരുനാഥനായ അനിലേട്ടൻ. ഹലോ,
1: കേൾക്കുന്നുണ്ട്? പറഞ്ഞു, കേൾക്കുക.
3: അനിലേട്ടനെ തിരക്കാന്ന് പറയണം.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പറയാട്ടോ
3: കേട്ടോ. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, നല്ലൊരു ദിവസം ആശംസിക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ നിങ്ങളുടെ ജന്മദിനം ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ജന്മദിനം എനിക്കറിയത്തില്ല എന്താ. എനിക്ക് എന്റെ ബർത്ത്ഡേ വരുന്നതിന് ഒരു മാസം മുന്നേ ഞാൻ ഇങ്ങനെ എന്നെ അങ്ങനെ ആക്കിയത് ശരിക്കും എന്റെ അച്ഛനാണ് കേട്ടോ. കാരണം കുട്ടിക്കാലം മുതലേ ആ ഒരു നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി കഥ പറയാം. യെസ്, നമസ്കാരം പറയൂ, ഇതാരാണ്?
4: നമസ്കാരം സാധിയെ.
1: നമസ്കാരം, വണക്കം. ആ വണക്കം, വാരോ വായോ വായോ.
4: ഒത്തിരി ദിവസമായോ?
1: ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നത്.
4: ഞാൻ പിന്നെ 20-21 പോലും ഷെഡില്ല. മറിഞ്ഞു വീണു.
1: ടെസ്റ്റ് ചെയ്തതാണോ സ്ഥലങ്ങളൊക്കെ?
4: സ്ഥലങ്ങളും ടെസ്റ്റ് ചെയ്തു നോക്കി. കയ്യ പ്ലാസ്റ്റർ ആയിരുന്നു. അവിടെ വടം പിടിച്ച
1: വടം വലിക്ക് പോയതാണോ? ഞാനെങ്ങനെയാണെന്നറിയാവോ, ഞാനൊരു ബുദ്ധി പറഞ്ഞു തരട്ടെ. വടംവലി മത്സരം വരുന്ന സമയത്ത് ഞാൻ മൈക്കെടുത്ത് ആങ്കറിങ്ങിന് പോകും. ആ സമയത്ത് നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണ്ടല്ലോ, ആവേശഭരിതമായിട്ടുള്ള മത്സരം എന്നൊക്കെ പറഞ്ഞ് ആങ്കർ ചെയ്താൽ മതിയല്ലോ.
4: ലീവ് കഴിയത്തില്ല, 7-8
1: അപ്പൊ എല്ലാം ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ല. ചെറിയ ഫ്രാക്ചർ ഒക്കെ? ഫ്രാക്ചർ
4: മുട്ടുവരെ പ്ലാസ്റ്റർ ആയിരുന്നു എടുത്തു, പിന്നെ ഒരു പെരലെ പിന്നെ സ്റ്റാപ്പ് ചെയ്തിരിക്കും.
1: ആ ഓണമായിട്ട് അടിപൊളിയായിരുന്നല്ലോ. അപ്പോ
4: ഓണമായിട്ട് ചേട്ടൻ കിച്ചണ ചേട്ടൻ ഏറ്റെടുത്തു.
1: വേഗം മിടുക്കിയായിട്ട് പോകുന്ന ജോലിക്ക് പോകുന്നുണ്ടെന്ന് ഇതൊക്കെ പ്ലാസ്റ്റർ ഒക്കെ മാറ്റി ഒരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടേക്കണം
4: കേട്ടോ.
1: ഓക്കെ, ബർത്ത്ഡേ ആഘോഷിച്ച വിശേഷം പറയൂ കേട്ടെ.
4: ബർത്ത്ഡേ ഓഗസ്റ്റ് 18.
1: അല്ല, അത് ഏറ്റവും നന്നായിട്ട് ആഘോഷിച്ചിട്ടുള്ള സുഹൃത്തിനെ പിന്നീട് മറക്കാത്ത
4: കഴിഞ്ഞ വർഷം. ഈ വർഷം അല്ല, കഴിഞ്ഞ വർഷം. ഈ വർഷം അയ്യാത്തോണ്ട് കഴിഞ്ഞ വർഷം.
1: കഴിഞ്ഞ വർഷം
4: പിള്ളേരാണ്, പിള്ളേര് ഡ്രസ്സൊക്കെ നമ്മള് പോലും അറിയാതെ എടുത്തോണ്ട് വന്നു. രാത്രി 10-11 മോന കുറച്ച് കൂട്ടുകാരും ഒക്കെ ആയിട്ട് വന്ന് കേക്ക് മുറിച്ചു. ഇങ്ങനെയൊക്കെ നല്ല ആഘോഷമായിരുന്നു. ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല.
1: അതെ, അങ്ങനെ ആവുമ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത്.
4: ആഗസ്റ്റ് 17 ചേട്ടന്റെയും ആഗസ്റ്റ് 18
1: ഒന്നിച്ചങ്ങ് ആഘോഷിച്ചു. ഓക്കെ ചേച്ചി, ഓക്കെ. നമ്മുടെ ജന്മദിനം ഓർത്തിരിക്കാൻ, നിങ്ങൾ ആലോചിക്കുക, ഓർത്തിരിക്കാൻ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഏറ്റവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിനത്തിൽ അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ എന്ന് ആലോചിക്കേ. നമ്മൾ വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരനെ നിങ്ങൾക്കെപ്പോഴും നമ്മൾക്കെപ്പോഴും ഒരാളുണ്ടാവണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചുകളിലും നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലും എല്ലാം കൂടെ നിന്ന് നമ്മളെ ആ ഒരു ഡേ. നിങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ഈ ഫേസ്ബുക്ക് റിമൈൻഡർ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ജനിച്ച ആ ഒരു ദിവസത്തെ ഭയങ്കര ഒരു സന്തോഷത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ അടിപൊളിയാണ്, കലക്കനാണ്. അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ജന്മദിനത്തിൻ്റെ ഓർമ്മകളെ പറ്റിയിട്ടൊക്കെ പറയാം. എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചിട്ടുള്ളവരും ഇല്ലാത്തവരും ആണെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ബർത്ത്ഡേ അങ്ങ് ആഘോഷിച്ചാലോ. ഇതുവരെ കേക്ക് കട്ട് ചെയ്യാത്തവരും ഒക്കെ ഒരിക്കൽ അല്ലേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എല്ലാ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു കേക്ക് കട്ടിങ് പ്രോഗ്രാമൊക്കെ, കേക്ക് കട്ട് ചെയ്യാത്തവരൊക്കെ കുറേ പേരൊക്കെ ഉണ്ട്, ഇതുവരെയും കേക്ക് കട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെന്ന് അന്ന് ഒരിക്കലിങ്ങനെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആഘോഷിക്കുക, നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ദിനങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആഘോഷിക്കാൻ ഒരാളെ പോലും നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ പോലും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ദരിദ്രനാണ്. ആ ഒരു കാര്യത്തിലായിരിക്കും ദരിദ്രൻ എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. കാരണം ഒരു നിങ്ങളുടെ കണ്ണു നിറയുമ്പോൾ അവിടെയും പിടയുന്ന, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പോകുമ്പോൾ ശൂന്യമായി പോകുന്ന ഒരാളെങ്കിലും സമ്പാദിച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പടിയിറങ്ങി പോകാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ സൗണ്ടിന് എന്താ എനർജി കുറഞ്ഞത്? ആണോ? നൈറ്റ് 2-3-4 വരെ ഈ പെൺകുട്ടികൾ, ഈ 60 മേളിലുള്ള പെൺകുട്ടികൾ ഫോണിൽ കളിക്കുന്നു എന്നുള്ള റിപ്പോർട്ടിംഗ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിയാണോ? ഇത് ശരിയാണ്. ഇതൊക്കെ ചോദിക്കട്ടെ, പണ്ടൊക്കെ ഞങ്ങളൊന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് ആ കുട്ടികൾ എന്തിനാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത്? പണ്ട് ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോ പറഞ്ഞ ഓരോ അമ്മമാര് ഇപ്പൊ നൈറ്റ് 2-3 മണി വരെ ഫോണിൽ കളിക്കുന്ന വാർത്തകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇത് ശരിയാണോ വിജയമാമേ?
2: മോളെ ഞാൻ എന്ന് പറയുമ്പോ നമ്മള് നമുക്കിതെല്ലാം ഇവിടെ ഒരു കൂട്ടി ഇതിന് നല്ല കാര്യങ്ങൾ കാണാം. പിന്നെ എന്റെ ആങ്ങളേടെ മക്കളെ രണ്ട് യൂട്യൂബ് ഉണ്ട്
1: കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ന്യായീകരിക്കാം എല്ലാവർക്കും. ഞാൻ ഇത് കൊറേ പേര്
2: കേൾക്കാം, രാവിലെയും കാണും. ഇന്ന് ഞാൻ കറക്റ്റ് 8 മണിയോളം
1: ഇതൊക്കെ ഞാൻ എന്റെ
2: നേരത്തെ
1: ഞാൻ പറഞ്ഞുതരാം, ഷെഡ്യൂള് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഉറങ്ങിയിട്ട് ഒരു 12 മണിക്ക് ശേഷം ഉറക്കം വരാത്തപ്പോ പിന്നെ ഈ ഫോൺ എടുക്കും. ആണോ ഇല്ലയോ? ആണോ ഇല്ലയോ?
2: 10 മണി കഴിഞ്ഞ് മോളെ ഉറങ്ങിയപ്പോഴാ.
1: 10 മണി
2: പിന്നെ 2 മണിക്കാണ് ഉണർന്ന്. ഉണർന്നിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം എനിക്ക് ഒരു ഞാനൊരു പ്രാർത്ഥനയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത 3 മണിയായപ്പോ ഞാൻ ഒന്ന് ഫോണിലൊന്ന് നോക്കി സമയം നോക്കി ഇച്ചിരി യൂട്യൂബും കണ്ടിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി.
1: ഓക്കെ, അപ്പൊ ബർത്ത്ഡേ പറ്റി പറയാൻ പറഞ്ഞോളൂ.
2: ബർത്ത്ഡേ പറ്റി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊന്നും ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല മോളെ. കല്യാണം കഴിഞ്ഞും മക്കളും ഒക്കെ എനിക്കൊന്നും ആഘോഷിച്ചിട്ടില്ല. ഡേറ്റ് അറിയാം, എന്റെ ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്.
1: എന്തുവാണോ
2: 1-ാം തീയതി പിന്നെ ചിങ്ങമാസം 1-ാം തീയതി ഉള്ളതാണ്
1: എന്റെ പ്രത്യേകത. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് ഞങ്ങളുടെ വിജയമ്മാമ ജനിച്ച ദിവസമാണ്.
2: അപ്പൊ ഇത് എല്ലാവർക്കും ഓർത്തിരിക്കാൻ ഒരു ഇതാ. അങ്ങനെ അന്നൊക്കെ ഇങ്ങനെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനും ഒന്നും നിവർത്തിയില്ലല്ലോ മോളെ.
1: അല്ല, ഇതിനു ശേഷം ഓർത്ത് വിളിക്കുന്ന ആരാണ്?
2: ഓർത്ത് ഈ കഴിഞ്ഞ ഈ വർഷം വിളിച്ചത് എന്റെ ഗ്രൂപ്പിലുള്ള പുഷ്പവണ്ടിയാണ് വിളിച്ചത്. ഗ്രൂപ്പിൽ എന്റെ മെസ്സേജ് ഇട്ട്.
1: പിന്നെ
2: അല്ലാതെ എന്റെ മക്കള് ഇപ്പൊ ഒരു 8 വർഷം കൊണ്ട് ആഘോഷിച്ചോണ്ടിരുന്ന ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുന്ന മോളെ ഇങ്ങനെ ആഘോഷിക്കുന്നുള്ള നമുക്കങ്ങനെ തീരെ ഇല്ലാത്തോണ്ട് അതൊന്നും നമ്മൾ ഓർക്കത്തില്ലല്ലോ മോളെ. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേക്ക് വന്നപ്പം എന്റെ മോള് പറഞ്ഞു, അമ്മ എന്തോ നദിയായിട്ട് കുളിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നില്ല, അവരുടെ ഉമ്മാതോട് ഇരിക്കേണ്ടിയ മോളെ ഇത് കഴിയട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ പോയി കുളിയാൻ നേരം. ഞാൻ കുളിച്ചിട്ട് ഇന്നപ്പോ എന്താ ഇവിടെ ഒരു ഡ്രസ്സ് എടുത്തല്ലേ തമ്മിൽ മൂത്തതോ ഞാൻ പോലും അറിയാതെ ഓൺലൈനും കണ്ട് വരുത്തി, ബ്ലൗസും അറിയാതെ വരുത്തി എടുത്ത് തന്ന്. ഞാൻ അന്നേരം അന്ന് എല്ലാം ആഘോഷിച്ചു മോളെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, അന്നേരം കേക്ക് മുറി ഒന്നും ഉണ്ടെന്ന് അറിയുന്നില്ല. എന്റെ മോൻ കൊച്ചുമോൻ പഠിക്കുക, അവനുണ്ട് സന്ധ്യയായിട്ടാണ്. ഞാൻ ടി വി ഒന്നും കാണത്തില്ല മോളെ, ഈ റേഡിയോയിലെ പാട്ട് മാത്രം കേട്ടു. ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോണ്ട് മോന്റെ കൂടെ ഒരു എന്താ കൂട്ടുകാരൻ ഒരു കാറിനകത്ത് വന്നു നമ്മുടെ വാതിലി കൊണ്ടുവരുന്ന ചവിട്ടി. ഞാൻ പെണ്ണ് പറഞ്ഞേ ആ അമ്മയെ കൊണ്ട മോന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്നു പറഞ്ഞു. അമ്മയായിട്ട് എന്തോ വിശേഷം ഉണ്ട്, ഇത് ഓർക്കുന്നില്ലല്ലോ മോളെ, നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയില്ലേ വെറുതെ ഇങ്ങനെ ആവട്ടുണ്ടെന്ന. ഇറങ്ങി വന്നപ്പോണ്ട് മോളെ കേക്കും എല്ലാരും ഉണ്ടെന്ന് മോളെ എന്റെ ഹൃദയം ഒന്ന് നിറഞ്ഞു മോളെ.
1: അതെ, അതാണ് സന്തോഷം. നമ്മള്
2: ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. എല്ലാരുമായിട്ട് പെട്ടെന്ന് തന്നെ അത് ചപ്പാത്തി ഉടനെ തന്നെ വിമന്തി എല്ലാം വരുത്തി പറന്ന എല്ലാ കാര്യങ്ങളും നടത്തി.
1: എത്ര ഭംഗിയായിട്ടാണ് ആ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചത്. ഇതാണ് ഈ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കൊച്ചുമക്കൾ എല്ലാവരും കൂടി ചേർന്ന് വന്ന ആ ഒരു നിമിഷത്തെ എത്ര ഭംഗിയായിട്ടാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ചില ആഘോഷങ്ങൾ ചില ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഒരുപാടങ്ങള് സുഹൃത്തുക്കളൊന്നും ഇല്ല, പക്ഷെ ലാസ്റ്റ് ഒരു വർഷം മുൻപ് ഒരു 12 മണിയൊക്കെ ആയ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് എൻ്റെ വീട്ടുകാരായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു. വീട്ടുകാരായിരുന്നു നന്നായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു. ഇവരെല്ലാവരും കൂടെ വന്ന് ലൈറ്റ് വന്ന് റൂമിൻ്റെ മുന്നിലൊക്കെ വന്ന് ലൈറ്റൊക്കെ ഇട്ട് ബർത്ത്ഡേ ആഘോഷിച്ചു. അതിനുശേഷം ഡോക്ടർ മേഘ ചേച്ചി വന്ന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ബർത്ത്ഡേ ആണ്. പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിളിക്കുന്ന സമയം നമ്മൾ ആ വെയിറ്റ് ചെയ്യുന്ന 12 മണിയുടെ ഒരു കോള് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ ആൾ തന്നെ വിളിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ബർത്ത്ഡേയോട് ഭയങ്കര എനിക്കിങ്ങനൊരു കുട്ടിക്കാലം മുതൽ എനിക്ക് ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള കാര്യം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും അനിയത്തിയുടെ ആണെങ്കിലും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ആണെങ്കിലും എനിക്കൊരു കുഞ്ഞുവാവ, എൻ്റെ വീടിനോട് ചേർന്നൊരു കുഞ്ഞുവാവയുണ്ട്. അവന് ഒരു 2 മാസം പ്രായമുള്ളപ്പോൾ തൊട്ട് എൻ്റെ കൂടി ഇങ്ങനെ കൂടി നടക്കുന്നത്, ഇപ്പം 10 വയസ്സായിട്ടുണ്ട്. അതാണെങ്കിലും എൻ്റെ കൺമണി മോളാണെങ്കിലും എന്താണ് ഈ ബർത്ത്ഡേ എന്തോ ഭയങ്കര ആഘോഷമായിട്ട് തോന്നുന്നു. ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ ഒക്കെ എത്തുന്നതിന് 3 മാസം മുന്നേ ഇങ്ങനെ പറയും, ഓ എൻ്റെ സ്വാതിയോടെ ബർത്ത്ഡേ വരുന്നു, ബർത്ത്ഡേ വരുന്നു. അതിങ്ങനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് എന്തോ വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാത്ത് കാത്ത് കാത്തിങ്ങിരിക്കും. ആ ഒരു ഡേറ്റ് എത്തുന്നതിന് തൊട്ട് മുൻപ് നെഞ്ചിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നീട് ഞാൻ കുറേയൊക്കെ കാലം കഴിഞ്ഞപ്പോൾ റേഡിയോയിലൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ സെറ്റ് ചെയ്ത് ഇടും. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയും, അന്നാണേ ഞാൻ ഓർക്കണേ മറന്നു പോകല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു, ആ കിട്ടുന്ന സമ്മാനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ള നിങ്ങൾ, നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ആളുകളുടെ പേരൊന്നും വെളിപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ അവർക്ക് നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഒരു സമയം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിങ്ങളെ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. പിന്നെ വ്യത്യസ്തമായി നിങ്ങൾ ആഘോഷിച്ചത്, ചില ആളുകൾ കുന്നിൻ്റെ മുകളിൽ പോയി ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളവരുണ്ടാകും. ഇപ്പം പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് ആകാശത്ത് വെച്ച് ആഘോഷിച്ചിട്ടുള്ളവരുണ്ടാകും. അങ്ങനെ കുറേ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, നമുക്ക് ചെറിയൊരു വിലക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയമാമ പറഞ്ഞതുപോലെ കൊച്ചുമക്കൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായൊരു സന്തോഷം അത് ഭയങ്കര വലിയ സന്തോഷം തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും കണ്ണു നിറഞ്ഞു പോകുന്ന ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരു ഇതാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. നല്ല ദിവസമാണ് ചന്ദ്രികക്കുട്ടിയേക്ക്. ചന്ദ്രിക ചേച്ചി, ഹലോ.
1: എന്തോ
0: ഹലോ പറഞ്ഞു കേക്കട്ടെ.
1: എന്റെ അച്ഛനേ, ഞാൻ ജൂൺ മാസം 24-ാം തീയതി ഉള്ളതാ എന്റെ പിറന്നാള്. എന്റെ അച്ഛൻ പറയും മോളാ പിറന്നാളായി മോളാ അമ്പലത്തിൽ പോയി തൊഴുതേച്ച് വരാൻ പറയും. പിന്നീട് എന്റെ ഭർത്താവ് കേട്ട് എന്റെ ആ ദിവസം ആവുമ്പോ പോയി അർച്ചനയൊക്കെ നടത്തും, മുട്ടായിയൊക്കെ മേടിച്ചിട്ട് വരും. പിന്നെ പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്റെ മകൻ പോയി കേക്കും.
0: എന്തോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു കേട്ടോ, കട്ടായി പോയി. അപ്പോ പറഞ്ഞു കേട്ടോ, അച്ഛനെ ഉറപ്പിക്കും, ഹസ്ബൻഡ് ഉറപ്പിക്കും, മകൻ വന്ന് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഭയങ്കര സന്തോഷമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് കേൾക്കുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് അവരുടെ ജന്മദിനം. ആ ഒരു നിമിഷം ഒരുപാട് സമ്മാനം അതൊന്നുമല്ല, ചേർത്ത് വെക്കുക, ഓർത്ത് വെക്കുക, നല്ല അറ്റ്ലീസ്റ്റ് നല്ല വാക്ക് പറയാൻ ആ ഒരു ദിവസം അവരെ ഒന്ന് പ്രത്യേകം പരിഗണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആകെ ഒരു മനുഷ്യ ജീവിതം. അതിനകത്ത് നമുക്ക് നമുക്ക് വേണ്ട ആലോചിച്ച് നോക്കണം, ഒരുപാട് ഒരുപാട് ആളുകളിൽ നിന്ന്, ഒരുപാട് മനുഷ്യരിൽ നിന്ന് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാവുന്ന ചില മനുഷ്യർ, നമുക്കായിട്ട് ജനിക്കുന്ന ചില മനുഷ്യരുണ്ട്. നമ്മുടെ സന്തോഷങ്ങളിൽ, നമ്മുടെ ചെറിയ ചെറിയ വളർച്ചകളിൽ, തകർച്ചകളിൽ തകർന്നു പോകുന്ന ആളുകളുണ്ട്. അയ്യോ അവർ വിഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ, അങ്ങനെ സസൂക്ഷ്മം നമ്മളുടെ കൂടെ നടക്കുന്ന ചില

0: ആളുകളുണ്ട്. നമ്മുടെ ഓരോ ഒന്ന് മുഖത്തെ ചെറിയൊരു ലക്ഷണം കണ്ട്, മുഖത്തെ ഒരു ചെറിയ മാറ്റം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ കാണണമെന്നില്ല, ഫോണിൽ സംസാരിക്കുമ്പം ആ സൗണ്ടിൻ്റെ ഒരു വ്യത്യാസത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൽ ചെറിയൊരു മാറ്റമുണ്ടോ, ട്യൂൺ നോക്കി നമ്മളെ മനസ്സിലാക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളവരെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചിലർ കാർഡൊക്കെ എഴുതും അല്ലേ, കുറേ കാര്യം, അതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അങ്ങനെ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാ? ഇത്
1: ഞാൻ, ക്ലാപ്പനെ എന്നാ വിളിക്കുന്നത്. പേര് ഓമന.
0: ഓമന കുട്ടോ?
1: എന്റെ പിറന്നാള്, എന്റെ നല്ല, ഞങ്ങള് കുറച്ചു പേരുടെ, ഞങ്ങള് ഈ കഴിഞ്ഞ പ്രാവശ്യം ഡിജിറ്റൽ സാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴ് കഴിഞ്ഞ മെയ് മാസത്തില്, മെയ്യില് ഒരുപാട് പിറന്നാൾ വരുമല്ലോ. ഞങ്ങളുടെ ഹൗസ് സർവേർ സജിമോൻ സാറ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചു ഒരു ദിവസം മെയ് മാസത്തില്. കേക്ക് മുറിച്ചു, പിന്നെ ഞങ്ങളുടെയൊക്കെ പേരൊട്ടിച്ച ഒരു കപ്പ് ഞങ്ങൾക്ക് ബർത്ത്ഡേ സമ്മാനമായിട്ട് തന്നു. ജീവിതത്തിലെ ആദ്യത്തെ പിറന്നാളാഘോഷമായിരുന്നു
0: അതെ.
1: അത് അതെന്ന് ഓർമ്മയിലുണ്ടാകും. നല്ലൊരു ദിവസം സാറിനെ ഓർക്കുന്നു.
0: പറഞ്ഞപ്പോ ആ സാറ് തന്ന ഒരു ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല,
1: ഒരിക്കലും മറക്കത്തില്ല. അതായത് ജീവിതത്തിലെ ആദ്യത്തെ പിറന്നാള്.
0: അതെ.
1: സാറ് ഇപ്പൊ വിജിലൻസ് സൂപ്പർവൈസറായിട്ട് സാറിന്റെ പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടി. അപ്പം അത് ജീവിതത്തിലെ വലിയൊരു മറക്കാനാവാത്ത സംഭവം.
0: തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ദിവസങ്ങളും ഓരോ വളർച്ചയും ആഘോഷിക്കപ്പെടുമ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുന്നത്. അങ്ങനെ കണ്ടോ, ഈ ഒരു ചേച്ചി ആ ചേച്ചി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന അവിടുത്തെ സാറിനെ ഈ ഒരു നിമിഷം ഓർക്കുകയാണ്. അതുവരെ ഇല്ലാത്തൊരു ആഘോഷങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കുഞ്ഞു ഗിഫ്റ്റായിരിക്കാം. രാവിലെ ഞാനും ശരത്തോടെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. നമ്മൾ വാക്കുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഈ കരുനാഗപ്പള്ളി കൊല്ലം ഭാഗത്ത് നമ്മൾ പറയുന്ന രീതിയുടെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല. നമ്മളിപ്പം തുറന്ന് അല്ലെങ്കിൽ മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കത്തില്ല, നമ്മൾ പറയുന്ന ഒരു ടോണിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ പറയുന്ന ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇത് പണ്ട് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ നാട്ടിലൊക്കെ ഈ നിങ്ങൾ എന്ന് പറഞ്ഞ് സംസാരിക്കാറുണ്ട്. നിങ്ങൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അമ്മ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്ന്, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഭയങ്കര വേദന ഉണ്ടാകും. നിങ്ങൾ എന്ന് പറഞ്ഞോ, അയ്യോ നിങ്ങളായിട്ട് പറഞ്ഞോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പിന്നീട് ഇവിടെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ചാടിക്കേറിയിട്ടാണ് എനിക്ക് പലപ്പോഴും എൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ടല്ല പലപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. സംസാരത്തിൻ്റെ ശൈലിയിലൊക്കെ നമ്മൾ മനഃപൂർവ്വം ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടടുത്ത് വരുത്തണം. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുക. എനിക്കുണ്ടായിട്ടുള്ള അബദ്ധങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. ഈ നാടിൻ്റെ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞത് ചേച്ചി, അത് പൊതുവിൽ ഈ ഒരു നാട്ടിലെ ഒരു രീതിയാണ് അതങ്ങനെ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവന്നു ഇതാ പോയി. കുറച്ചധികം മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് സ്വാതി, എൻ്റെ ബർത്ത്ഡേ ഏറ്റവും നന്നായിട്ട് ആഘോഷിച്ചത് എൻ്റെ ബോയ് ഫ്രണ്ടാണ്. കാരണം കഴിഞ്ഞ 8 കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലാണ്. അയാൾ വന്നതിന് ശേഷമാണ് ഞാൻ ബർത്ത്ഡേക്കൊക്കെ ഇത്ര ഭംഗിയുണ്ടെന്ന് അറിയുന്നത്. പിന്നെ അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് സ്വാതി, ഞാൻ ആരതിയാണ്. എൻ്റെ ബർത്ത്ഡേ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് എൻ്റെ അമ്മയാണ്. അച്ഛനില്ലാതെയാണ് എന്നെ വളർത്തിയത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. കുറേ ബർത്ത്ഡേയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചിന്നുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാട്ടിൻ്റെ പ്രോഗ്രാമൊക്കെ വൈകിട്ട് ഗാനമഞ്ജരി ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുക. വൈകിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വിളിക്കാം. ഇത് മാത്രമല്ല, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ശ്രീകൃഷ്ണൻ്റെ കഥയൊക്കെ ആയിട്ട് കൃത്യം 6 മണിക്ക് ഞാൻ വരുന്നുണ്ട്. ടീം എൻ്റർഡി 91.2 ശ്രീകൃഷ്ണനെ കണ്ടതുപോലെ ജനിച്ച ആ ഒരു കഥകളിലൂടെ കടന്നു വന്ന വഴികളിലൂടെ ചെറിയൊരു പ്രോഗ്രാം 6 മണിക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ മറക്കാതെ കേൾക്കണം. അപ്പോൾ എന്തായാലും ചെറിയൊരു വിലയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്, 91.2 എൻ്റെ റേഡിയോ.

0: കേരളത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
4: ബജാജ് ടൂ വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
3: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
6: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
6: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകാർ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു, നമുക്ക് ആരാണെന്ന് നോക്കാം.
9: ഗുഡ് മോർണിംഗ് സ്വാതി.
8: ഗുഡ് മോർണിംഗ് സർ. ഞാനിപ്പോ സൗണ്ട് കൊണ്ട് പിടിച്ചു.
9: ഓക്കെ
8: സർ, പറഞ്ഞോളൂ.
9: എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.
8: താങ്ക് യു സർ. സാറ് കായംകുളം എരുവ, അപ്പൊ അവിടെ ഭയങ്കര ആഘോഷമായിരിക്കുമല്ലോ.
9: എരുവയിലും ആഘോഷമുണ്ട്, നമ്മുടെ അടുത്ത് ഏവൂർ അമ്പലത്തിലും ആഘോഷമുണ്ട്. രണ്ടും ഫേമസ് കൃഷ്ണ ടെമ്പിൾ ആണ്.
8: ഈ കായംകുളം മുഴുവൻ കൃഷ്ണനെ കൊണ്ട് നിറഞ്ഞേക്കുവാണോ?
9: അത്യാവശ്യം കുറെ ഉണ്ട് കേട്ടോ.
8: എനിക്ക് തോന്നുന്നു പുതിയിടം
9: പുതിയിടം പുതിയിടം ഉണ്ട്.
8: കൃഷ്ണപുരത്ത്
9: പിന്നെ, അതെ, കൃഷ്ണപുരം ഉണ്ട്. പിന്നെ എരുവ, മുട്ടം.
8: മുട്ടം കായംകുളം പരിധിയിൽ വരുന്നതാണോ?
9: അതെ അതെ.
8: ഇത്രയും അമ്പലങ്ങൾ കംപ്ലീറ്റ് കൃഷ്ണൻ എടുത്തേക്കുവാണ് അല്ലേ?
9: കൃഷ്ണന്മാരുടെ ഒരു കേന്ദ്രമാണെന്ന് തോന്നുന്നു കേട്ടോ.
8: അതിനെ പറ്റിട്ട് ഒരിക്കലും സംസാരിക്കണേ.
9: ഓ തീർച്ചയായിട്ടും.
8: നമ്മൾ ഇങ്ങനെ ഇന്നത്തെ ടോപ്പിക് കേട്ടിരുന്നോ?
9: ടോപ്പിക് കേട്ടില്ല, സോറി.
8: ഓക്കെ, നമ്മളെ ബർത്ത്ഡേ, നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടാണ് ആ ഒരു ദിവസം. ഈ ഫേസ്ബുക്ക് ഓർമ്മിപ്പിക്കാതെ ജീവിതത്തിൽ മറക്കാൻ പറ്റാതിരുന്ന മറക്കാത്ത ചില ബർത്ത്ഡേ പറ്റിയിട്ടാണ് പറയുന്നത്, നമ്മളെക്കാൾ കൂടുതൽ അത് ആഘോഷിക്കുന്നവരെ പറ്റി.
9: അങ്ങനെ കുറെ ആൾക്കാർ എന്റെ ജീവിതത്തിലുണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, വൈഫ് ഉണ്ട്, അമ്മ, ഇവരെല്ലാരും
8: ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. മറക്കാൻ പറ്റാത്ത,
9: അല്ല ഭയങ്കരമായ ആഘോഷം എന്ന് പറഞ്ഞാല്, ഞാന് MBBS പോകുന്നതും വരെ നമ്മള് ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ഞങ്ങൾ മേടിച്ച് എല്ലാവരും കൊടുക്കുമായിരുന്നു. പിന്നെ ഈ MBBSന് പോയതിന് ശേഷമാണ് അവിടെ കൂട്ടുകാരെല്ലാരും കൂടെ ആ ദിവസം നമുക്ക് വേണ്ടി കേക്ക് കട്ടിയിക്കുക. ആ ഒരു ശീലം എനിക്കൊന്ന് 2002 മുതലാണ് തുടങ്ങിയത്. ഓക്കെ, അതിനുശേഷം പിന്നെ മാരേജിന് ശേഷം ഞങ്ങള് എന്റെ ബർത്ത്ഡേ ദിവസം ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ്, ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോകും. യൂഷ്വലി അതൊരു വെക്കേഷൻ സമയമായിരിക്കും, ഡിസംബർ ആണ്. അപ്പൊ ഞങ്ങൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഞങ്ങൾ എവിടെയെങ്കിലും റിസോർട്ടിൽ ഒന്നോ രണ്ടോ ദിവസം സ്റ്റേ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്പൊ 2 വർഷമായിട്ട് അതും നടക്കുന്നില്ല. പിന്നെ അത് ഞാൻ എന്റെ ഫാമിലി മാത്രമായിട്ട്, മക്കളും വൈഫുമായിട്ട്. പിന്നെ നമുക്ക് കുറെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കുറെ സർപ്രൈസ് ഒക്കെ തരും. പിന്നെ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ എന്റെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളെല്ലാം ആ ദിവസം they will make it very special. മറക്കാൻ പറ്റത്തില്ല.
8: എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു പോസ്റ്റ് ഞങ്ങൾ ആകാശത്തിലും ഭൂമിയിലും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളാണ് ഡോക്ടർ സേതു എന്നൊക്കെ
9: കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, ഒരു ബർത്ത്ഡേ ഒക്കെ ഞാനിങ്ങനെ ഡൽഹിയിൽ എവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എയർ ഹോസ്റ്റൽസിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് നമുക്ക് ഞാൻ ഉറങ്ങുമായിരുന്നു, ഉറക്കത്തിൽ വിളിച്ചുണത്തി കേൾക്കുന്ന
8: അങ്ങനെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടല്ലേ.
9: അതെ അതെ അതെ.
8: ഓക്കെ സാർ, വിളിച്ചത് ഒരുപാട് സന്തോഷം.
9: ഓക്കെ,
8: ആയിരിക്കട്ടെ. കായംകുളത്തെ കൃഷ്ണന്മാരെല്ലാം കൂടി കൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുവാണ്. സന്തോഷം സാർ, സന്തോഷം. ഓക്കെ, നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു വിളിച്ചത്. സാറിന്റെ പോസ്റ്റുകളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, ആരോഗ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങളും പിന്നെ നമ്മുടെ പ്രോഗ്രാം സൺഡേ സ്പെഷ്യൽ അറിഞ്ഞത് പറയണതും പ്രോഗ്രാമുകൾ മിക്കപ്പോഴും ഡോക്ടേഴ്സിനെയൊക്കെ സാർ നമുക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്, പറയാറുണ്ട്. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സാർ നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സാർ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ പറ്റിയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂട്ടുകാര്, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് കേട്ടോ, ബിന്ദു എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു പേരാണ്. ഒരുപാട് ഫോൺ വിളികളില്ല, കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളോ, പക്ഷേ വർഷത്തിൽ ഒരു ദിവസം വിളിക്കുന്ന ആ ഒരു ഒരു ഒരു വിളി, അത് പിറന്നാൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നീ എൻ്റെ കൂട്ടുകാരിയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിളിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ദിവസം അതേ സമയത്ത് ഉറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്,
10: ഹാപ്പി ബർത്ത്ഡേ.
8: ശ്രീകൃഷ്ണൻ അങ്ങ് കൊടുത്തേക്കുന്നു. ഞാൻ അങ്ങ് എന്തോ
10: അല്ലല്ലേ,
8: ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ?
10: അപ്പൊ കൃഷ്ണനീജന്റെ ആ ബർത്ത്ഡേ
8: ഇല്ല പറഞ്ഞോളൂ.
10: നമുക്ക് വീട്ടിൽ അങ്ങനത്തെ ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു, കാരണം അഞ്ചാറ് പേരൊക്കെ ഉള്ള വീടല്ലേ. ഇളയതാണെങ്കിൽ വലിയ പരിഗണന ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കായിരുന്നു കേട്ടോ, കന്നി പന്ത്രണ്ട് അതായിരുന്നു ആഘോഷം. പിന്നെ ചേച്ചിക്ക് മോൻ ജനിച്ചപ്പം ആദ്യത്തെ കുട്ടിയല്ലേ, പിന്നെ ഓഗസ്റ്റ് 14 തീയതി രാത്രിയിലുള്ളതായിരുന്നു.
8: ഇന്ന് വീട്ടിലുള്ള എല്ലാവരുടെയും ബർത്ത്ഡേ ഡേറ്റ് പറയാനല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആഘോഷത്തെ പറ്റി പറയാനാ.
10: പ്രധാനപ്പെട്ട ഡേറ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ ഓഗസ്റ്റ് 15 ഞങ്ങൾ അങ്ങ് ആഘോഷിക്കും. എനിക്ക് അങ്ങനെ ബർത്ത്ഡേ ആഘോഷമില്ലായിരുന്നു, അങ്ങനെ ഒന്നും ഓർമ്മയില്ല.
8: ഡേറ്റ് ഏതാ?
10: പിന്നെ കൊച്ചിയിൽ ജോലി ചെയ്തപ്പോഴും നമ്മൾ രാവിലെ ഇങ്ങോട്ട് കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോ അയ്യോ ഹാപ്പി ബർത്ത്ഡേ പ്രജാത എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു മെസ്സേജ് ഇങ്ങനെ വരും. പിന്നെ വൈകിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നാണ് നമ്മളെ വിടുന്നത്, സീറ്റ്സ് ഒക്കെ തരും. അത് നമുക്കൊരു വേറിട്ട ഒരു അനുഭവമായിരുന്നു അത് കേട്ടാ.
8: തീർച്ചയായിട്ടും
10: ഇപ്പോഴാണെങ്കിൽ എനിക്ക് ബർത്ത്ഡേയുടെ ആഘോഷങ്ങൾ കൊണ്ട് നിക്കാൻ മതി, എന്നും ആഘോഷങ്ങളാണ്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ചിലപ്പോഴും ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വെച്ച് ഒക്കെ അങ്ങനെ ഇടാറുണ്ട്. അങ്ങനെ എപ്പോഴും ബർത്ത്ഡേ ആണെന്ന് തോന്നാറുണ്ട് ഓരോ
8: ഫംഗ്ഷനിലും. എല്ലാ ദിവസവും ബർത്ത്ഡേ ആവത്തില്ലല്ലോ.
10: അല്ല, എന്റെ ബർത്ത്ഡേ
8: അല്ല,
10: ഓരോ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നു, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹാപ്പിയാണ്. ബർത്ത്ഡേ ആഘോഷം ഒരു ഇതായിട്ട് നമുക്ക് തോന്നാറില്ല. അതുകൊണ്ട് ഇന്നലെയും ഭയങ്കര ഓണാഘോഷം ഒക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നാളെ ഭയങ്കര തിരുവനന്തപുരത്ത് വലിയ ആഘോഷമാണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ ആഘോഷങ്ങളാണ്.
8: എപ്പോഴും ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുക. ആഘോഷിക്കാനും അറിയാനും ചിരിക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ലൈഫ് ദൈവം തന്നേക്കുന്നത്.
10: യെസ് യെസ്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ സത്യം പറഞ്ഞു, അപ്പൊ ഓണമൊന്നും വലിയ ആഘോഷം ഇല്ല എന്നെ സംബന്ധിച്ച്, കാരണം എന്നും നമ്മള് ഹാപ്പിയാണ്.
8: എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ, എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോ നമ്മള് ഇതുവരെയും ബർത്ത്ഡേ ആഘോഷിക്കാത്ത കൂട്ടുകാരെന്നും പറഞ്ഞിട്ട് ഇതാ കൊറേ മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതുവരെയും ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല സ്വാതി, പലപ്പോഴും അതിന് പറ്റിയിട്ടും ഇല്ല, ആരും എനിക്കൊന്നും അയ്യോ അങ്ങനെയൊന്നും പറയല്ല, എനിക്ക് സങ്കടം വരുവേ. ഓക്കെ, നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒട്ടിച്ചു പൊളിച്ച് ആഘോഷിക്കുക അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് സമ്മാനം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ വിളിക്കാൻ, ആ ഒരു ടൈമിൽ വിളിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ജന്മദിനം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെയാണ്. അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം അവരോളം വരുമോ മറ്റെന്തെങ്കിലുമൊക്കെ എനിക്കറിയില്ല. അപ്പോ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
11: ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങളെ വാപ്പായ
8: വാപ്പായ പറഞ്ഞു.
11: കഴിഞ്ഞ ആഗസ്റ്റ് 26 എന്റെ 80 തികഞ്ഞ്.
8: ആഹാ,
11: അപ്പൊ എന്റെ അയിലത്തുള്ള ബേബി അമ്മ എനിക്ക് കേക്കല്ല എന്റെ വായി വെച്ചിരുന്ന്.
8: ആഹാ, എന്തോ
11: അങ്ങനെ ആഘോഷിച്ചില്ല. നമ്മള് ജനിക്കുന്ന ആഘോഷിക്കത്തില്ല, പക്ഷെ പിള്ളേരെല്ലാം കൂടെ അങ്ങനെ ആഘോഷിച്ച് ദേവി അമ്മ എന്റെ വായില് ഈ കേക്ക് വെച്ചു തന്നു. ഈ ബർത്ത്ഡേക്ക് എന്റെ ബേബി അമ്മ മരിച്ചുപോയി. എന്റെ തൊട്ടായിരുന്നു തൊട്ട് വെക്കരുത്.
8: ഓക്കെ, കൂട്ടുകാരിയാണോ?
11: ആ, എന്നെ വലിയ അടുത്ത ഒരു സഹോദരിയാണ്, വലിയ ബന്ധവാ. തൊട്ടടുത്ത തൊട്ടൊക്കെ മോള് വരുമ്പം കാണാവ്. അപ്പൊ ആ അടുത്ത ഈ 31-ന് എന്റെ ബേയമ്മ എന്റെ പെങ്ങൾ എന്നെ വിട്ടു പോയി. അത് വലിയ ദുഃഖമാ.
8: ഓക്കെ, എന്നാലും നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയല്ലോ, നമുക്ക് അങ്ങനെ ചിന്തിച്ചാലോ?
11: അങ്ങനെ അന്ന് ഞാൻ ആഘോഷിക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ അന്ന് പിള്ളേരെല്ലാം കൂടെ അത് ആഘോഷിച്ചതാ.
8: അതുകൊണ്ട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ജന്മദിനം ആയില്ലേ അത്?
11: അതാണ്, അതുപോലെ തന്നെ മോളെ കാണാനുള്ള ആഗ്രഹം ഇങ്ങനെ ഇരിക്ക, എന്ന് കാണാൻ പറ്റും.
8: വരാലോ, അപ്പൊ വരാം ഞാൻ ഒരു ദിവസം. ഗോപികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരോട് വരാനായിട്ട് ഒരു സമയം ഒക്കാത്തത് കൊണ്ടാണ്, വരാം കേട്ടോ.
11: അല്ല മോളെ, എനിക്ക് നാളത്തെ ഒരു പ്രതീക്ഷ ഒന്നും ഇല്ല ഈ വാപ്പായി, എനിക്ക് മോളെ കാണേണ്ട അത്യാവശ്യമുണ്ട്.
8: എന്തോ പറഞ്ഞു?
11: റെഡി പറയുന്ന കാര്യമില്ല, നേരിട്ട് പറയണം.
8: വല്ല വലിയ ഭയങ്കര വിഷയമൊക്കെ ആണോ?
11: അത് നമ്മള് വ്യക്തിപരമായ കാര്യമാണ്, മോളെ നേരിട്ട് പറയാനുള്ള കാര്യം, റേഡി പറയുന്ന കാര്യമല്ല.
8: ആയിക്കോട്ടെ, നമുക്ക്
11: ഗോപിയുടെ വീട്ടിൽ മോള് വന്നിട്ടുണ്ടോ?
8: ആ, ഞാൻ വന്നിട്ടുണ്ട്.
11: ആ, അപ്പൊ എന്റെ വീട് കഴിഞ്ഞങ്ങോട്ട് പോകുന്ന ഗോപിയുടെ വീട്.
8: ഓക്കെ, ഒരു ദിവസം വരാട്ടോ.
11: എന്റെ വീട് കഴിഞ്ഞ് നാലാമത്തെ വീടാണ് ഗോപിയുടെ വീട്.
8: ഉറപ്പായിട്ടും ഞാൻ വരാട്ടോ.
11: മോളെ നാളെ നമ്മളതല്ല, മോള് വന്നേ പറ്റത്തുള്ളൂ.
8: ഞാൻ വരാം ഒരു ദിവസം. ഞാൻ എന്തായാലും ഗോപിക ലീവാണ്, അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ ഒന്നിച്ച് ഒരു ദിവസം വരാം. അപ്പോ വാപ്പ വാപ്പയുടെ ബർത്ത്ഡേ പറ്റിയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കും ഇങ്ങനെ പറയാം. നിങ്ങള് ആഘോഷിക്കുന്ന പിന്നെ ചില കൂട്ടുകാരുണ്ടോ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ? എനിക്ക് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ആരുടെയും ആവശ്യമില്ല, ഞാൻ ആഘോഷിക്കുമെന്ന് പറയുന്നതാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
12: ഹലോ സാധി, നമസ്കാരം.
8: നമസ്കാരം, ഇതാരാണ്?
12: ഞാൻ ശ്രീജ തഴവേന്ന്.
8: ഓക്കെ, പറഞ്ഞോളൂ. ഇത് ശ്രീജ ടീച്ചറാണോ? ടീച്ചറാണോ സംസാരിക്കുന്നത്? ടീച്ചറാണോ?
12: ഞാനൊരു ടീച്ചറാണ്.
8: ഇവിടെ നമ്മള് ഒരു സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ള ടീച്ചർ
12: അല്ല മോളെ. അല്ല അല്ല,
8: പറഞ്ഞു പറഞ്ഞു.
12: പിന്നെ എന്റെ ബർത്ത്ഡേ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഞാനത് കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. മറ്റേ അമ്പലങ്ങളിലൊക്കെ അമ്മ അച്ഛനെയൊക്കെ നടത്തും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എന്റെ ഹസ്ബൻഡ് അത് ഓർത്തിരുന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ അറിയാതെ എനിക്ക് രാവിലെ തരും. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ്, ഇഷ്ടമാണ് ആ ഒരു ബർത്ത്ഡേ വരുന്നതൊക്കെ. പിന്നീട് ഒരു ദിവസം എന്റെ സ്കൂളിലെ കുട്ടികള് അവര് എന്റെ ബർത്ത്ഡേ എന്നാണ് എപ്പോഴും ചോദിക്കുക, ഞാൻ പറയത്തില്ല. അപ്പോ അവര് ഫേസ്ബുക്കിൽ എങ്ങാണ്ട് എങ്ങനെയോ നോക്കിയിട്ട് അവര് എന്താ February 22 അങ്ങനെ ഒരു ഡേറ്റ് അവര് നോക്കി വെച്ചിരുന്നിട്ട് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് അവര് ഗിഫ്റ്റുകൾ, പിന്നെ അതിനേക്കാൾ ഉപരി അവര് എഴുതി തന്ന വേഡ്സ്, അപ്പൊ എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികള്. അത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയ ഒരു ബർത്ത്ഡേ ആണ് അത്. അപ്പൊ ആ ഒരു അന്ന് അവര് 6-ലോ 7-ലോ ആണ്, അപ്പൊ ആ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എനിക്ക് ഓരോരുത്തരുടെ കണക്കായിട്ട് പേന, അങ്ങനെ എന്തുവാ സീറ്റ്സ്, പിന്നെ ഈ ലെറ്റർ, ഈ ലെറ്റർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് ഞാനത് നോക്കോ ഇതിനകത്ത് ഇട്ടു തരാൻ വേണ്ടി, പക്ഷെ അത് വെച്ചത് ഏറ്റവും സേഫ് ആയിട്ട് എവിടെയോ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ അതാണ് എനിക്ക് ഏറ്റവും മറക്കാനൊക്കാത്ത ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത്.
8: അതെ, ഈ ബർത്ത്ഡേക്ക് എഴുതി തരാനുള്ള ലെറ്ററിന് ഭയങ്കര ഭംഗി തന്നെയാണ്. അയ്യോ, അത് അതൊക്കെ സൂക്ഷിച്ചു തന്നെ വെക്കേണ്ട കാര്യങ്ങളാണ്.
12: ആ, സൂക്ഷിച്ചു വെച്ചേക്കുവാ. അപ്പൊ ഇന്ന് ഞാൻ വാട്സപ്പിൽ ഇട്ടു തരാൻ വേണ്ടിയാണ് നോക്കിയത്, പക്ഷെ അത് എവിടെയാണെന്നുള്ളത് എനിക്ക് കിട്ടിയില്ല.
8: കണ്ടുപിടിച്ചിട്ട് വാട്സപ്പിൽ ചെയ്തോ, അയച്ചോ കേട്ടോ. ഓക്കെ ടീച്ചറെ. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ അധ്യാപികയോ ഒരു കുട്ടി വന്ന അമ്മയെ ആ ഒരു സ്ഥാനത്ത് കാണണമെങ്കിൽ അവർ കൊടുക്കുന്ന, ഞാൻ എപ്പോഴും പറഞ്ഞു, വിദഗ്ധരേ കൊയ്യൂ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. കുട്ടികൾക്കും ഇപ്പം അധ്യാപകരിൽ തന്നെ ഈ പരുക്കനായിട്ടുള്ള, ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് അധ്യാപകർ തന്നെ വരുവാണല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിൽ ഒരു അധ്യാപകനെ പറ്റിയിട്ടോ അധ്യാപിക. അപ്പോൾ പറഞ്ഞു, ഈ സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയും പഠിപ്പിച്ച് തീർക്കണം എന്ന് പറയുന്ന മാത്രം അധ്യാപകരെയാണ് ഓർമ്മ വരുന്നത്. എനിക്കൊരു ട്യൂഷൻ സാർ മാത്രമേ ഉള്ളൂ, അതെൻ്റെ മാത്സ് ടീച്ചറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കി, ആ ഒരു സ്കൂൾ ടൈമിൽ അങ്ങനെ ഓർത്തെടുക്കാൻ ഒരു അധ്യാപകനെ പറ്റി പറയാനില്ല, എല്ലാവരും ഹാർഡായിട്ട്. പക്ഷേ ഒരു കുട്ടിയുടെ ലൈഫിലേക്ക് കടന്ന് അവൻ അമ്മയെന്ന് പറയുന്ന തരത്തിൽ എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് കുറേ നല്ല അധ്യാപകർ തന്നെ, എനിക്ക് ദൈവങ്ങളെ പോലെ തോന്നുന്നതും അതേസമയം തന്നെ രാക്ഷസന്മാരെ പോലെ തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള, ഒരിക്കൽ പോലും നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര നമ്മൾ സ്നേഹം കൊടുത്താലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അധ്യാപകരും ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മളെ പൊന്നുപോലെ മകളെ പോലെ നമ്മുടെ വളർച്ചയെ കൃത്യമായി അന്വേഷിക്കുക, ഇപ്പോഴും ഇത്ര കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഹാപ്പി ആണോ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഉള്ള അധ്യാപകർ, അത് ഭയങ്കര. അതുകൊണ്ട് കുട്ടികൾ തരുന്ന ലെറ്റർ പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ബർത്ത്ഡേക്ക് കേക്ക് അല്ലാതെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് ഒരു അവർ അവരുടെ ഹൃദയത്തിൽ നിന്ന് എഴുതിയ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾ പറയും അയ്യോ ആ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളൊരു ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം, ആ ഒരു അവരെങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഏറ്റവും ഹൃദയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ കാര്യം, കാരണം ആളുകൾക്ക് ഇപ്പോൾ പേനയും പേപ്പറോ ഒന്നുമില്ല, ജസ്റ്റ് കുറേ വീഡിയോ ചെയ്യുന്നു, അവരുടെ ഫോട്ടോ വെച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഉണ്ടെന്നേ, എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം, അതൊക്കെ എഡിറ്റ് ചെയ്ത് ഒരു സ്റ്റാറ്റസ് ഇടുന്നതിനപ്പുറത്തേക്ക് അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരെഴുതുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയെങ്കിലും ചെയ്ത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി മുതൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴാണ് നമ്മൾ ഭംഗിയുള്ളവരാവുക എന്ന് നിങ്ങൾക്കറിയാവും. നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ പരിഗണിക്കുന്നു എന്ന് തോന്നുന്ന സമയത്താണ്, പരിഗണനയാണ് ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ, ചിലപ്പോൾ പല പല പ്രാരാബ്ദങ്ങളിൽ നിന്നും പല പല സങ്കടങ്ങളിൽ നിന്നും ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനേ മറന്നുപോയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒരു സ്നേഹത്തിലൊരു ഹഗ്ഗാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും ഒരു ഒരു ഒരു ഒരു രൂപയുടെ മുട്ടായി ആണെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ജസ്റ്റ് ഒരു വെള്ള കാർഡിൽ അവരോടുള്ള സ്നേഹം അറിയിച്ചു കൊണ്ട് വെക്കുക, നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വളരെ അടുത്ത കൂട്ടുകാരെ എഴുതി തന്ന എൻ്റെ പിറന്നാളിനും അതുപോലൊപ്പം തന്നെ ഈ ന്യൂ ഇയർ ആവുന്ന സമയത്ത് എഴുതി തന്ന പേപ്പറുകളും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്, കാരണം അതാണ് സ്നേഹമെന്ന് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് റൈറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇന്നായണെങ്കിലും നമുക്ക് ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോൾ സ്റ്റേഷൻ ക്ലോക്ക് 8 മണി കഴിഞ്ഞ് 44:31 ആയിട്ടുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ ജന്മദിനത്തെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആ ഒരു ദിവസം ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിച്ചിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് നമ്മൾ കുറേ കാര്യം ഇങ്ങനെ സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ജനിച്ച ആ ഒരു ദിവസം നമ്മൾ ഓർത്തു വെക്കുന്നതിന് മുൻപേ ചിലർക്ക് ചില ദിവസങ്ങൾ ഈ ഒരു ദിവസം മറന്നു പോകുന്ന ആളുകളുണ്ട്. അവരെ കൃത്യമായി ഓർമ്മിപ്പിച്ചിട്ട് അവരോട് വിഷസ് അറിയിക്കാം. ഫോണൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ ലോകത്തെ എവിടെയാണെങ്കിലും നമുക്ക് വിളിച്ച് വിഷ് ചെയ്യാം. പക്ഷെ ആ കൊടുക്കുന്ന ഒരു കുറച്ച് സെക്കൻഡുകളാണെങ്കിൽ പോലും അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജന്മദിനം നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഓർക്കുക, വിളിച്ച് പറയുക. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ക്യാഷുള്ള അല്ലെങ്കിൽ വലിയ സമ്മാനങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. ടീച്ചർ പറഞ്ഞതുപോലെ നല്ലൊരു ലെറ്റർ എഴുതി കൊടുത്താലും മതി കേട്ടോ. അവരോടുള്ള അവർ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെയൊക്കെ സാക്ഷാത്കരിക്കുന്ന തരത്തിലേക്ക് അവർക്ക് പ്രചോദനമാകുന്ന തരത്തിൽ സ്നേഹത്തിൽ ഒരു ലെറ്റർ കൊടുത്താൽ പോലും അതിനൊരു ഭയങ്കര ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ലെറ്ററൊക്കെ കിട്ടിയ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർ എഴുതി തന്ന ലെറ്ററുകളൊക്കെ അത് പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ഒരുപാട് ഓർമ്മകൾ, ഇനിയും ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. കാലം എല്ലാത്തിനും രൂപത്തിലും ഭാവത്തിലും ആരോഗ്യത്തിലും ഒക്കെ മാറ്റം വരുത്തും. പിന്നീടാകെ നമ്മുടെ കയ്യിലുള്ളത് കുറേ നല്ല ഓർമ്മകൾ മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരോടുള്ള ഓരോ നിമിഷങ്ങളും എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. പിന്നീട് ഒരു കാര്യം കൂടി, ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു കോട്സ് കൂടിയാണ്, നിങ്ങൾക്ക് ഒരാളെയും സന്തോഷിപ്പിക്കാനായിട്ട് നിങ്ങൾ എത്ര ശ്രമം നടത്തിയാലും പറ്റത്തില്ല. സന്തോഷിക്കണമെങ്കിലോ അവർ നമ്മളെ മനസ്സിലാക്കണമെങ്കിലോ അല്ലെങ്കിൽ അവർ നമ്മളോടൊപ്പം നിൽക്കണമെങ്കിലോ അവർ കൂടി വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. ഏച്ചി വെച്ചാൽ മഴിച്ചിരിക്കുന്നു പറഞ്ഞു ചില കാര്യങ്ങളെ നിർബന്ധിതമായിട്ട് വഴക്കിയെടുക്കാനോ കറക്റ്റ് ചെയ്യാനോ നിങ്ങൾ പരിശ്രമിക്കാതിരിക്കുക. നമുക്കുള്ളതാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആരെയും സന്തോഷിപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ഒരു ശ്രമം നടത്തണ്ട. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ ബർത്ത്ഡേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്ന് ഓർത്ത് വെക്കുക, ഒരു നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക. നമ്മൾ കരുനാപ്പള്ളിക്കാർക്ക് പൊതുവെ ഇച്ചിരി ഹാർഡായിട്ട് സംസാരിക്കുന്നതാണെന്ന് നമുക്ക് പൊതുവെ ആളുകൾ പറയാറുണ്ട്, നമ്മൾ തുറന്നടിച്ചങ്ങ് സംസാരിക്കുന്നൊക്കെ. പക്ഷേ അത് സത്യമായിട്ട് മനസ്സിലൊന്നും വെക്കാതെ തുറന്നടിച്ച് പറയുന്നത് അതിൻ്റെ ഒരു നിഷ്കളങ്കതയാണ്, അതിനെ അങ്ങനെ തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ലോകമെങ്ങും ഒരുപാട് പേര് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ആഘോഷങ്ങൾ അടിപൊളിയായിക്കൊള്ളട്ടെ. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താനെന്ത് കടുവ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ല് അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ?

0: ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. കലണ്ടറിലെ ഓരോ താളിനും ഓരോ കഥ പറയാനുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ സെപ്റ്റംബർ 3 നമ്മോട് പറയാനുള്ളത് തികച്ചും വ്യത്യസ്തമായ, എനിക്ക് നിങ്ങൾക്കൊക്കെ ഒത്തിരി പ്രിയപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ്. സെപ്റ്റംബർ 3 ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇന്ന് ലോക അമ്പരച്ചുംബികളുടെ ദിനമാണ്. മാനത്തെ മുട്ടാൻ നിൽക്കുന്ന വമ്പൻ കെട്ടിടങ്ങൾ നമ്മൾ കാണാറില്ലേ? വെറുമൊരു കല്ലും സിമെന്റും മാത്രമല്ല, അത് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ഭാവനയുടെയും അടയാളങ്ങളാണ്. നമുക്ക് ഇത്രേ ചെയ്യാൻ കഴിയൂ എന്ന് ലോകം പറയുമ്പോഴും, ഇല്ല, നമ്മൾ ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങൾ കെട്ടിടങ്ങളുടെ കാര്യം മാത്രമല്ല കേട്ടോ. സെപ്റ്റംബർ 3 നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്. ഇന്ന് ദേശീയ സൺഗ്ലാസ് ദിനമാണ്. വെയിലിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല, നമ്മുടെ സ്റ്റൈൽ ഒന്നും മാറ്റാനും ഒരു സൺഗ്ലാസിന് കഴിയും. ജീവിതത്തിലും ഇതുപോലെ ചില സന്ദേശങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഈ അമ്പരച്ചുംബികളെ പോലെ വാനോളം ഉയരമുണ്ടാകണം. 1850 ആദ്യത്തെ സേഫ്റ്റി എലിവേറ്റർ കണ്ടുപിടിച്ച ലൂയിസ് സള്ളിവൻ എന്ന മഹാനായ ആർക്കിടെക്ടിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുന്നത്. കെട്ടിടങ്ങളുടെ വലിയ കാര്യം മാത്രമല്ല, സെപ്റ്റംബർ 3 നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു രസകരമായ വിശേഷമാണ് സൺഗ്ലാസ് ദിനവും. കത്തുന്ന വെയിലിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല, നമ്മൾ കൂൾ ആറ്റിറ്റ്യൂഡും സ്റ്റൈലും ഒന്ന് ഉയർത്താനും ഒരു സൺഗ്ലാസിന് കഴിയും. അപ്പോൾ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂളിംഗ് ഗ്ലാസ് കൂടി എടുത്തോളൂ. റോഡിൽ കുറച്ച് സ്റ്റൈൽ മാസായി നടക്കാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ്.

0: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
0: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ജോയിസ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: 2 ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
0: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ആതിരയാണ്. അപ്പോൾ നമ്മൾ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെക്കുറിച്ചും സൺഗ്ലാസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിന് യഥാർത്ഥ സന്തോഷവും സമാധാനവും നൽകുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും പോസിറ്റീവ് ഊർജ്ജവും ഒക്കെ തരുന്ന മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാത്ത ചെറിയ സർപ്രൈസുകളൊക്കെ കിട്ടില്ലേ, അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വലിയ സന്തോഷം ഉണ്ടാകുകയല്ലേ. വഴിയിൽ വെച്ച് യാദൃച്ഛികമായി കാണുന്ന ഒരു പഴയൊരു സുഹൃത്ത്, പെയ്യാൻ നിൽക്കുന്ന മഴയുടെ മണം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാത് കുടിക്കുന്ന ഒരു ഗ്ലാസ് നല്ല ചൂട് ചായ, ജീവിതത്തിലെ വലിയ നേട്ടങ്ങളെക്കാൾ പലപ്പോഴും മനസ്സിന് പെട്ടെന്ന് സന്തോഷം നൽകുന്നത് ഇവയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുകയാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഒരു സ്വാർത്ഥതയുമില്ലാതെ പങ്കുവയ്ക്കലുകൾ, നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ കാര്യം മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെ ആത്മാർത്ഥമായി സഹായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സംതൃപ്തി ഉണ്ടല്ലോ, അത് മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അത് നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ജീവിക്കുക, അതായത് വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ, നാളെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടാതെ ഈ ജീവിക്കുന്ന നിമിഷത്തെ പൂർണ്ണമായി ആസ്വദിക്കുക. നമ്മൾ പൂർണ്ണമായും ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് തികച്ചും ശാന്തവുമാകും, സന്തോഷവും ഉള്ളതായി മാറും. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകാൻ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വലിയ വലിയ സന്തോഷങ്ങളൊക്കെ തേടിപ്പോകാതെ കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് സന്തോഷം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ജീവിക്കാൻ മറന്നു പോകാതിരിക്കുക, അതിന് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുക. ചുറ്റുമുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതോടൊപ്പം നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക്
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
7: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ. നമ്മൾ എന്നും ഓരോ കാര്യങ്ങൾക്കായി ഓടുകയാണല്ലോ അല്ലേ. ജോലിയുടെ തിരക്കുകൾ, പഠനത്തിന്റെ ഭാരം, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ഇതൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ആലോചിക്കും, ഇന്ന് ഞാൻ ശരിക്കും സന്തോഷിച്ചു എന്ന് ആലോചിച്ചു നോക്കണേ. അവസാനമായി നിങ്ങൾ എപ്പോഴാണ് മനസ്സ് തുറന്നു ചിരിച്ചത്? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിന് ഒട്ടേറെ സന്തോഷം നൽകുന്ന, എന്നാൽ നമ്മൾ അറിയാതെ പോകുന്ന ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളില്ലേ. ലൈഫിൽ പോസിറ്റീവായിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില കുഞ്ഞു വലിയ കാര്യങ്ങളാണവ. നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് എന്താണെന്നോ, ലൈഫിൽ വലിയൊരു കാര്യം നടക്കുമ്പോൾ മാത്രമാണ് സന്തോഷിക്കാൻ സാധിക്കുക എന്നാണ്. അതായത് ഒരു ജോലി കിട്ടുമ്പോഴോ, പുതിയ കാറുവാകുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ലക്ഷ്യം നേടുമ്പോഴോ. എന്നാൽ സത്യം എന്താണെന്നോ, ആ വലിയ സന്തോഷങ്ങളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വരൂ, അതുവരെ നമ്മൾ സന്തോഷിക്കാതിരിക്കണോ? ഒരിക്കലുമല്ല. നമ്മുടെ ചുറ്റും നോക്കൂ, നമുക്ക് സന്തോഷിക്കാനുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പലപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ഇവയെല്ലാം നമ്മൾ തികച്ച് സൗജന്യമായി അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അതായത് നമുക്ക് സൗജന്യമായി കിട്ടുന്ന കുറേ സന്തോഷങ്ങളുണ്ട്, നമുക്ക് ചുറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ചിത്രശലഭം പറന്നു പോകുന്നത് ആ കാഴ്ച കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലായി ഇത്ര മനോഹരമായ ഒരു ചിത്രശലഭമാണോ എന്ന് ചിന്തിക്കും. ഒന്നും വേണ്ട, കുറെ കുഞ്ഞുറുമ്പുകൾ ഇങ്ങനെ കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന കാണുമ്പോൾ തന്നെ ആദ്യം വീട്ടിനുള്ളിലാണെങ്കിൽ നമ്മൾ ഓടിക്കും, എങ്കിലും അതിനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അതായത് നമ്മൾ സഹജീവികളെ പോലും സ്നേഹിക്കാൻ മനസ്സുള്ളവരാണ് എന്നാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അല്ലാതെ വലിയ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക. ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാമോ? ഇന്ന് ഇത്രയും നേരമായി നിങ്ങളുടെ മനസ്സിന് സന്തോഷം കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചുറ്റുമുണ്ടായോ? നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല, ജീവിതത്തിലെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് നന്ദിയുള്ളവരായിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കുള്ള കാര്യങ്ങൾക്ക് ദൈവത്തോടും പ്രകൃതിയോടും ഒക്കെ നന്ദി പറയാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് നല്ലൊരു ആരോഗ്യമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, സ്നേഹിക്കാൻ കുറച്ച് മനുഷ്യരുണ്ട്, ഇതില്ലാതെ എത്രയോ പേർ ലോകത്തുണ്ട്. അപ്പോൾ ഉള്ളതിന് നന്ദി പറയുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു വലിയ പോസിറ്റിവിറ്റി നിറയും. നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നല്ലേ, താരതമ്യം ചെയ്യുന്നത് നമ്മൾ അവസാനിപ്പിക്കുക. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണേ മറ്റുള്ളവരുടെ ഫോട്ടോകളും സന്തോഷങ്ങളും ഒക്കെ കണ്ട് അവർക്ക് മാത്രമാണ് സുഖം, എനിക്കൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതൊക്കെ അങ്ങ് മാറ്റുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നല്ലേ, ഓരോരുത്തരുടെ ജീവിതവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതത്തിലെ നായകനും നായകയൊക്കെ നമ്മൾ മാത്രമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന ചെറിയൊരു സഹായമാണ് നമുക്ക് പലപ്പോഴും സന്തോഷമുണ്ടാക്കുന്നതെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ അല്പസമയം മാറ്റിവെക്കുന്നത്, അത് ആ വ്യക്തിക്ക് നൽകുന്ന ആശ്വാസത്തെക്കാൾ വലിയ സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിന് തിരികെ നൽകുക. ജീവിതം വളരെ ചെറുതാണ്. നെഗറ്റീവ് ചിന്തകൾക്കും മറ്റുള്ളവരുടെ ദേഷ്യത്തിനും ഒക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കാതെ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക. മനസ്സിന് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അപ്പോൾ നല്ല കുറെ പാട്ടുകൾ

0: ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
4: Mind with chakra based meditation music. Saregama Karva Wellness.
5: Hello Krishna, ente sondam guru ayirappa.

91.2 നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ വാതോരാതെ ചർച്ചയൊക്കെ ചെയ്തു കഴിഞ്ഞു അല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ചിന്തകളുടെ സാന്ദ്രത്തെക്കുറിച്ചാണ്. അതെന്താണെന്നല്ലേ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ എന്തു പറയുമെന്ന പേടിയിലാണ് ജീവിക്കുന്നത്. അത് സത്യമല്ലേ? നമ്മുടെ ഇഷ്ടങ്ങൾ, പഠിക്കാനുള്ള വിഷയങ്ങൾ, ചെയ്യുന്ന ജോലി, എന്തിനിടുന്ന വസ്ത്രം പോലും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ മാറ്റുന്നത്. ശരിക്കുമുള്ള സ്വാതന്ത്ര്യം എന്നാൽ സ്വന്തം ചിന്തകൾക്കും ആശയങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള ധൈര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം, എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സ്റ്റീൽ ആരുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ തന്നെയാണ്. അല്ലാതെ നമ്മുടെ ജീവിതം കൺട്രോൾ ചെയ്യുന്നത് വേറൊരാളാകാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ലാതാകുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ ലോകമാണെന്ന് നമുക്കറിയാം. ഏറ്റവും കുറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്ത്, അതെന്താണെന്നോ? ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് തന്നെ. വീട്ടിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുകയോ അവർ പറഞ്ഞു തീർത്തുമ്പോൾ തിരിച്ചെന്ത് പറയണമെന്ന് ആലോചിക്കുകയോ ചെയ്യും അല്ലേ. അപ്പോൾ ഒരാളെ മനസ്സറിഞ്ഞ് കേൾക്കുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവുമാണ്. നമ്മളൊരു തീരുമാനത്തിലെത്തുക, അടുത്തുള്ളവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും കേൾക്കാൻ അല്പസമയം മാറ്റിവെക്കാമെന്ന്. അപ്പോൾ തന്നെ മറ്റുള്ളവരെ കേൾക്കുന്നതോടൊപ്പം നമുക്ക് നമ്മളെ തിരിച്ചറിയാനും സാധിക്കും. അതുപോലെ നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. എന്നാൽ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെ ആഘോഷിക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴും പരാതിപ്പെടുന്നത് എന്തിനെയായിരിക്കും? നമ്മൾ ഓർക്കാത്ത വലിയ കാര്യത്തെക്കുറിച്ചായിരിക്കും. ഇപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വന്തമായി യാത്ര ചെയ്യാൻ വാഹനം അല്ലെങ്കിൽ സൗകര്യമുണ്ട്, ചൂട് കൂടുതലാണ്, തലചായ്ക്കാൻ സുരക്ഷിതമായ ഒരു വീടുണ്ട്, പണി കൂടുതലാണ്, ജീവിക്കാൻ ഒരു വരുമാന മാർഗമുണ്ട്. ജീവിതത്തിൽ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ പഠിച്ചാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും. വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ലോകം നമ്മളെ ഓർക്കൂ എന്നില്ല. വഴിയിൽ കാണുന്ന ഒരാൾക്ക് നൽകുന്ന പുഞ്ചിരി, ഇത് ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഓപ്പോസിറ്റ് നടന്നു വരുന്ന ആളെ കാണുമ്പോൾ നമ്മളൊരു പുഞ്ചിരി സമ്മാനിക്കുക, നമ്മളിലുള്ള ആ ഒരു സന്തോഷം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ അയാളും സന്തോഷമാകും. വിശക്കുന്ന ഒരാൾക്ക് പങ്കുവയ്ക്കാവുന്ന ഭക്ഷണം, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നാലും മനസ്സറിഞ്ഞു നൽകുന്ന കാര്യത്തിന് എപ്പോഴും വളരെ മൂല്യമുള്ളതാണ് നമ്മൾ ഓർക്കുക. റോഡിലെ തടസ്സം മാറ്റിവെക്കുന്ന ചെറിയൊരു പ്രവൃത്തി, ഇതെല്ലാം നമുക്ക് നന്മയുടെ വിത്തുകൾ പാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു പ്ലാസ്റ്റിക് കവർ കിടക്കാണ് നമ്മൾ നടന്നു വരുമ്പോൾ, നമ്മൾ എന്തോ ചെയ്യും, അതിൻ്റെ അടുത്തുകൂടെ മാറി അങ്ങ് നടന്നു പോകും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ അതെടുത്ത് അതിനകത്തോട്ടിടാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള നന്മയുടെ വിത്തുകൾ പാകി മുന്നേറാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ കണ്ട് കുറേ പേരത് അവരങ്ങനെ ചെയ്യുന്നല്ലോ, നമുക്കും അങ്ങനെ ചെയ്യാന്നൊക്കെ ചിന്തിക്കും. അവിടെയാണ് നന്മയുടെ വിത്ത് നമുക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ സാധിക്കുന്നത്. ആ ഒരു ചിന്ത, നമ്മൾ ചെയ്ത ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരാൾ ഉൾക്കൊള്ളുന്ന ചിന്ത പോലും നല്ലൊരു പ്രവൃത്തിയിലേക്ക് നയിക്കും. അപ്പോൾ കുറെ പാട്ടുകൾ കേട്ടിട്ട്

0: ഒത്തിരി ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
7: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ആതിരയാണ്. ആത്മീയമായും ചിന്താപരമായും ഒട്ടേറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഒപ്പം ധർമ്മത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ്. ശ്രീകൃഷ്ണ ജയന്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ, ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും എത്ര തന്നെ വന്നാലും തളരാതെ ധർമ്മത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകുക. ഒരു കൈയിൽ മുരളീരവത്തിന്റെ സ്നേഹവും മറുകൈയിൽ നീതിക്കു വേണ്ടിയുള്ള പോരാട്ട വീര്യവും കാട്ടിത്തന്ന അവതാരമാണ് ശ്രീകൃഷ്ണൻ. കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക എന്ന അമൂല്യമായ ഗീതോപദേശം ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ട വലിയൊരു മൂല്യം തന്നെയാണ്. ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തിൽ നമുക്കൊപ്പം കൂട്ടാൻ ഒരു നല്ല സന്ദേശം കൂടിയുണ്ട്. ജീവിതത്തിൽ നമ്മൾ നേടുന്ന പണമോ പദവിയോ അല്ല നമ്മളെ അളക്കുന്നത്. മറിച്ച് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയും സത്യസന്ധതയുമാണ്. ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടോ ആശ്വാസ വാക്കുകൊണ്ടോ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമാക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം. മനോഹരമായ ഈ ദിനത്തിൽ തിന്മകൾക്കെതിരെ പോരാടാനും നന്മയുടെ വെളിച്ചം ചുറ്റും പടർത്താനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അതിനോടൊപ്പം റേഡിയോ 91.2 നിന്ന് കുറേയേറെ പാട്ടുകളും കേൾക്കാം. നല്ലൊരു വിഷയവുമായി നാളെ വരാം. ഇതോടുകൂടി റേഡിയോ ജംഗ്ഷൻ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ 91.2.

0: ഒന്നരപ്പക്ഷിയാണെന്ന് രാവിലെ ഏതാണ്ട് പണിക്ക് പോകുന്നു.
1: താനധികം പരിഹസിക്കണ്ട, അവൻ രാവിലെ 6 മണിക്ക് കയറിയാൽ കൃത്യം 1.5 മണി വരെ ജോലി, അത് കഴിഞ്ഞ് വീട്ടിൽ പോവും. 7 മണിക്കൂർ പണി ചെയ്താ പോരായോ?
0: അത് ശരിയാ. രാവിലെ 9 മണിക്ക് വരുന്ന പണിക്കാര് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നതെന്ന് കണക്ക് കൂട്ടിയാൽ അറിയാം.
1: ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലരും ആനന്ദനെ തന്നെ ആ പണിക്ക് വിളിക്കുന്നത്. കൃത്യമായി ജോലി ചെയ്യുമെന്ന് മാത്രമല്ല വൃത്തിയായിരിക്കും.
0: മറ്റു തൊഴിലാളികൾക്കാർക്കും അവനെ ഇഷ്ടപോലെ
1: ഇഷ്ടപ്പെടത്തില്ല. അവിടെ കൂടെ ഒട്ടാനും വിവരയിന്ന് സാധനം മേടിക്കാനൊന്നും അവനെ കിട്ടത്തില്ല. അവന്റെ അമ്മാവന്റെ മോൻ പട്ടാളത്തിൽ നിന്ന് കൊണ്ടപ്പോ കൊടുത്ത സാധനം വരെ അവൻ വിറ്റ് കാശാക്കിയത്.
0: ആ, അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭം വരുമ്പോഴേ അവൻ കാശിനാരെ ആശ്രയിക്കേണ്ടി വരത്തില്ലല്ലോ.
1: അതെ, 365 ദിവസം പണിക്ക് പോകുന്ന ശിവനാഥനെ സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോകാൻ ആട്ടോ വിളിച്ചിട്ട് അവസാനം ആട്ടോ കൂലി കൊടുക്കാൻ പോലും അവന്റെ ഈ കാശില്ലായിരുന്നു.
0: ഈ ആനന്ദൻ എന്താ ഈ കോൺട്രാക്ടറുടെ കൂടെ പണിക്ക് പോയാല്?
1: മണ്ടത്തരം വിളിച്ചു പറയാടു, പല കോൺട്രാക്ടർമാരും അവനെ വിളിച്ചതാ. അവിടെ ഇവിടെ പണിക്ക് പോയാലേ ആനന്ദനെ കൊണ്ട് പരമാവധി പണി ചെയ്യിക്കും. 6-7 മണിയായാലും അവനെ വിടത്തില്ല. രാവിലെ ഏതാണ്ട് വർക്കും കഴിഞ്ഞ് വരുവാണെന്ന് തോന്നല്ലോടാ.
0: ഏതാണ്ട് കട്ടിപ്പണി ആയിരുന്നോ, വേർത്തിരിക്കുന്നല്ലോ സന്തോഷ്.
2: വർക്ക് ചെയ്ത് വിയർത്തത് മാത്രമല്ല അമ്മാവി, വർക്ക് ചെയ്തതാ വീട്ടിലേ വഴക്കിനും പിടിച്ചു മാറ്റി കഴിഞ്ഞങ്ങ് കുഴഞ്ഞുപോയി.
1: അല്ലേ, പ്ലംബിംഗ് പണി ചെയ്യാൻ പോകുന്ന ഒത്തീർപ്പ് നിൽക്കണോ
2: അമ്മാവാ? നമ്മുടെ ചാരത്തോട്ടിലെ പുഷ്പഞ്ചാട്ടന്റെ വീട്ടിലേ അത്യാവശ്യമാണ്, ഞാനൊന്ന് ചെല്ലാൻ പറഞ്ഞു.
0: ചെന്നപ്പോ അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഗുസ്തി നടക്കുമായിരുന്നോ?
2: അവിടെ ചെന്നപ്പം അവിടുത്തെ സിങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, താഴോട്ട് പോകുന്നില്ല.
1: അതിൽ കയറി അടഞ്ഞായിരിക്കോടാ, ഒരു ചെറിയ കമ്പിയോ വല്ലോ ഇട്ടൊന്ന് കുത്തി ഇളക്കി താഴോട്ട് വിട്ടാ പോരായിരുന്നോ?
2: അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പുഷ്പഞ്ചേട്ടന്റെ ഭാര്യ ഇന്നലെ ചേച്ചി എന്താ ചെയ്യുന്നറിയാവോ? വെട്ടി തിളപ്പിച്ച വെള്ളം കോരി സിങ്കിലങ്ങൊഴിച്ച്.
0: അടഞ്ഞിരിക്കുന്ന സാധനം ഉരുകി പൊടന്ന് കരുതിയതായിരിക്കും.
2: പക്ഷെ ഉരുകിയതേ താഴോട്ടുള്ള പൈപ്പാ.
0: അയ്യോ,
1: ഇതാര് പറഞ്ഞു കൊടുത്തടാ ഇന്നലെ ഈ മുത്തി?
2: യൂട്യൂബിൽ ഉണ്ടായിരുന്നു പോലും, യൂട്യൂബിൽ.
0: എന്നിട്ടും തടസ്സം മാറാത്തപ്പോ നിന്നെ വിളിച്ചെന്തിനാ? യൂട്യൂബ് വിളിച്ചാ പോരായിരുന്നു?
2: അമ്മാവി, ഞാൻ ചെന്ന് സിംഗിൾ തൊട്ടപ്പോ തന്റെ എന്റെ കൈ അങ്ങ് പൊളി. ഇത് കണ്ടോ?
0: അയ്യോ,
1: അപ്പൊ വെള്ളം ശരിക്കും വെട്ടി തിളപ്പിച്ച് ഒഴിച്ചു കാണും.
2: അവസാനം കുറെ തണുത്ത വെള്ളം കോരി അങ്ങ് ഒഴിച്ച്. കൂടുതൽ ഒഴിക്കാനൊന്നും പറ്റത്തില്ല, സിങ്ക് ഏകദേശം നിറഞ്ഞു കിടക്കൂല്ലയോ.
0: ഇക്കാര്യത്തെ പറ്റി സംസാരിച്ച് പുഷ്പനും ഇന്ദ്രയും തമ്മിൽ വഴക്കിട്ട് കാണും.
1: അത് പിന്നെ ഏതൊരു ഭർത്താവും ചൂടായി പോവും.
2: അമ്മാവനെന്താ, പുഷ്പഞ്ചാട്ടം പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ ഉന്നിരം തേച്ച് പറയാൻ തുടങ്ങും. പുഷ്പഞ്ചാട്ടൻ അടിക്കാനും ചവിട്ടാനും ചെല്ലും, ഞാൻ പിടിച്ചു മാറ്റും.
0: ഇന്നലെ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരി അല്ല.
2: ഒരുവിധം വഴക്കൊന്ന് കോംപ്രമൈസ് ആയിട്ട് നിൽക്കുമ്പോഴേ ഇന്ദ്ര ചേച്ചി പിന്നെയും കുണകുണകുണകുണാന്ന് പറയാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ തന്നെ പുഷ്പഞ്ചാട്ടൻ വീണ്ടും ചാടി ബഹളം വെച്ച് അടിക്കാൻ ചെല്ലും, ഞാൻ പിടിച്ചു മാറ്റാനും ചെല്ലും.
0: സിങ്കി കിടക്കുന്ന തിളച്ച വെള്ളം കോരി ഇന്ദ്രയുടെ അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ എന്താ?
2: എന്തോ ആയാലും 1500 രൂപയുടെ സാധനം വാങ്ങിച്ചോണ്ട് വന്ന് എല്ലാം ഒരു വിധം ഒപ്പിച്ച് ശരിയാക്കി കൊടുത്തു ഞാൻ.
0: ഇക്കണക്കിന് പുഷ്പന്റെ തൊണ്ടയിൽ മീൻ മുള്ള് കയറിയാലേ ഇന്ദ്ര തിളച്ച വെള്ളം കോരി പുഷ്പന്റെ തൊണ്ടയിൽ ഒഴിക്കല്ലേ?
1: തെറ്റു പറ്റിപ്പോയൻ ഇന്ദ്ര സൗമ്യമായിട്ട് അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ?
0: അത് പറയത്തില്ല, അവിവേക ചിത്തത്തിൽ മുളക്കില്ല ഔചിത്യത്തിന്റെ വേരുകൾ.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ എമാജിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വഹിച്ചുകൊണ്ടുള്ള GSLV-F-17 റോക്കറ്റ് ISRO വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ ലക്ഷ്യമിട്ട സബ് ജിയോ സിങ്ക്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ഈ ഉപഗ്രഹം ജിയോ സിങ്ക്രണൈസ്ഡ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമെന്ന് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള സംവാദവേദിയായ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ദ്വിദിന നേതൃത്വ ശില്പശാലയ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശനും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്ന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും.
0: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധിയുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജനാരോഗ്യരംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി വിവിധ സെഷനുകളുണ്ടാകുമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും ഭാരതീയ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും പുതുജീവൻ പകരുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, കർത്തവ്യബോധം എന്നിവയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും മാനവരാശിയെ പ്രചോദിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ മാനവരാശിയെ നിരന്തരം നയിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ ഈ ആഘോഷം പ്രേരണയാകട്ടെയെന്നും ഗവർണർ ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും ജന്മാഷ്ടമി ആശംസകൾ നേർന്നു. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. പുലർച്ചെ ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:30 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിനായി നിരവധി പേരാണ് എത്തുന്നത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:00 മുതൽ വൈകിട്ട് 7:00 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടനം നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കണ്ണന്റെ പിറന്നാൾ ദിനമായ ഇന്ന് 52 പള്ളിയോടക്കരക്കാർക്കും ഭക്തജനങ്ങൾക്കും ഉൾപ്പെടെ 600,000+ പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. 52 കരക്കാർക്കും ക്ഷേത്രമുറ്റത്താണ് സദ്യ വിളമ്പുന്നത്. 501 പറ അരിയുടെ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. വള്ളസദ്യയുടേതിന് തുല്യമായ വിഭവങ്ങൾ ഇതിനുണ്ടാവില്ല. മറ്റുള്ള ദിനങ്ങളിൽ ഭക്തർ വഴിപാടായി വള്ളസദ്യ നടത്തുമ്പോൾ ആറന്മുളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജന്മാഷ്ടമി നാളിൽ ഭക്തർക്കായി സദ്യ നൽകുന്നു എന്നതാണ് അഷ്ടമിരോഹിണി സമൂഹ സദ്യയുടെ പ്രത്യേകത.
0: ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3:00 നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയും അരങ്ങേറും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: കഴിഞ്ഞ മാസം 20-ന് തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമി. രാത്രി 7:00 നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കലാശ
0: സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 കിലോയിലധികം MDMA-യുമായി 2 പേർ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫലും സുഹൃത്തുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലായിട്ടാണ് MDMA എത്തിച്ചത്. വസ്ത്രങ്ങളുടെ റീസൈക്ലിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ജമ്പും ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മുംബൈയിൽ നടന്ന ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയുടെ 62-ാമത് സ്ഥാപക ദിനാഘോഷ വേളയിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലൂടെയാണ് കരാർ യാഥാർത്ഥ്യമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ശബ്ദം നമ്മുടെ റേഡിയോ 91.2.

0: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
1: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ V.നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ്കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്കപരിഹാരം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ, തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ദർശനത്തിനായി ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
3: ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3:30 ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:15 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:30 മുതൽ 5:30 വരെയും 6:45 മുതൽ 7:20 വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്താഴശീവേലിക്ക് ശേഷവും ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ടായിരിക്കും.
0: ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടന്താളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500-ൽപരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്തറയിൽ നിന്ന് 100 ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആന്റിഗ ആൻഡ് ബാർബുഡ, ഇസ്രയേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളെയാണ് ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഈ മാസം 6 വരെ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ 37 മെഡലുകൾ നേടിയിട്ടുണ്ട്. മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1282 ഉയർന്നു. 5,000-ൽ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിന് പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ശക്തമായി ഉന്നയിക്കേണ്ടതുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30 രണ്ടാം സെമി രാത്രി 7 നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇഷ്ടത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ഇന്ത്യയിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ആത്മീയതയും പൈതൃകവും കൈകോർക്കുന്ന മറ്റൊരു മനോഹരമായ യാത്രയിലേക്ക് നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഗുജറാത്തിലെ പാലിത്താനയിലേക്കാണ്. ജൈനമത വിശ്വാസികളുടെ ഹൃദയമിടിപ്പായി അറിയപ്പെടുന്ന ശാന്തതയും സമാധാനവും നിറഞ്ഞ ഒരു ദിവ്യഭൂമിയിലേക്ക്, സമുദ്രനിരപ്പിൽ നിന്ന് 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ശത്രുഞ്ജയ കുന്ന്, ഏകദേശം 900 ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ഭക്തിയാലും സമർപ്പണത്താലും തീർത്ത ഈ ദേവാലയങ്ങൾ വെറും ശില്പ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ മഹത്തായ പ്രതീകങ്ങളാണ്. 3750 കൽപ്പടവുകൾ കയറി നഗ്നപാദരായി ഭക്തർ ഈ പുണ്യസ്ഥാനത്തെത്തുമ്പോൾ അവർ തേടുന്നത് ഒരു ക്ഷേത്രദർശനം മാത്രമല്ല, സ്വന്തം ഉള്ളിലെ അഹങ്കാരത്തെ കീഴടക്കിയുള്ള ആത്മശുദ്ധീകരണമാണ്. ശത്രുഞ്ജയ അഥവാ ശത്രുക്കളെ ജയിക്കൽ എന്ന പേര് പോലും നമ്മോട് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണെന്നുള്ള സത്യമാണ്. മാംസാഹാരത്തിന് പോലും നിരോധനമുള്ള ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായ പാലിത്താന വിശ്വാസത്തിന്റെ, അഹിംസയുടെ, ആത്മനിയന്ത്രണത്തിന്റെ അതുല്യ സന്ദേശമാണ് ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. അങ്ങനെ ആത്മീയതയുടെ ഉയരങ്ങളിലേക്കും മനുഷ്യന്റെ ഉള്ളിലെ സമാധാന അന്വേഷണങ്ങളിലേക്കും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഈ അത്ഭുത തീർത്ഥഭൂമിയായ പാലിത്താനയെ കുറിച്ചാണ് ഇന്നത്തെ പൈതൃകം പരിപാടി. സ്നേഹപൂർവ്വം നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഗുജറാത്തിലെ പാലിത്താനയിൽ സ്ഥിതി ചെയ്യുന്ന ശത്രുഞ്ജയ കുന്ന് ജൈനമതത്തിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിലൊന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 580 മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന ഈ കുന്ന് 900+ ജൈന ക്ഷേത്രങ്ങളുടെ അതുല്യ സമുച്ചയമായാണ് അറിയപ്പെടുന്നത്. 1000 വർഷങ്ങളിലായി ഘട്ടംഘട്ടമായി നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയങ്ങൾ ഭക്തിയുടെയും ശില്പ സൗന്ദര്യത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും അത്ഭുത സാക്ഷ്യങ്ങളാണ്. ഒരിക്കൽ ശത്രുഞ്ജയ കുന്ന് സന്ദർശിച്ചവർ വീണ്ടും അവിടേക്ക് മടങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുമെന്നത് യാത്രയുടെ ആത്മീയ ആഴം വ്യക്തമാക്കുന്നു. ജൈന വിശ്വാസ പ്രകാരം കുന്നിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല മുഴുവൻ മലയും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജൈന വിശ്വാസിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തീർത്ഥാടനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രങ്ങളിലെത്താൻ ഏകദേശം 3750 കൽപ്പടവുകൾ കയറണം. ഈ കയറ്റം സാധാരണയായി 1.5 മണിക്കൂർ സമയമെടുക്കും. പ്രായമായവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമായി കവണക്കസേരകളും ലഭ്യമാണ്. ജൈനാചാരങ്ങൾ അനുസരിച്ച് കയറുന്നവർ വഴിയിൽ ഭക്ഷണം കഴിക്കുകയോ കൊണ്ടുപോകുകയോ ചെയ്യരുത്. വൈകുന്നേരത്തിന് മുൻപ് മല ഇറങ്ങണമെന്നും വിശ്വാസമുണ്ട്. കാരണം രാത്രിയിൽ പവിത്രമലയിൽ ആരും തുടരാൻ പാടില്ലെന്നാണ് ജൈനമത വിശ്വാസം. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനായ ആദിനാഥൻ ഋഷഭനാഥൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ദേവാലയ സമുച്ചയത്തിന്റെ പ്രധാന പ്രതിഷ്ഠയാണ്. അദ്ദേഹത്തിന്റെ ക്ഷേത്രം തീർത്ഥാടകരുടെ പ്രധാന ആകർഷണമാണ്. ശത്രുഞ്ജയ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തർ ഉപവാസവും ആത്മീയ ശുദ്ധീകരണവും അനുഷ്ഠിക്കാറുണ്ട്. ജൈനമതത്തിലെ 24 തീർത്ഥങ്കരന്മാരിൽ 23 പേരും ഇവിടെ മോക്ഷം നേടിയതായി വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ശത്രുഞ്ജയ തീർത്ഥാടനം ആത്മമോചനത്തിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയായാണ് കണക്കാക്കപ്പെടുന്നത്. പാലിത്താന ലോകത്തിലെ ആദ്യത്തെ 100% സസ്യാഹാര നഗരമായി അറിയപ്പെടുന്നു. ഇവിടെ മാംസം, മത്സ്യം, മുട്ട എന്നിവ ലഭ്യമല്ല. പൂർണമായും സാത്വിക ഭക്ഷണ രീതിയാണ് നഗരത്തിന്റെ പ്രത്യേകത. മഴക്കാലമായ 4 മാസങ്ങളിൽ ശത്രുഞ്ജയ തീർത്ഥാടനം നടക്കാറില്ല. ആ സമയത്ത് ജൈന സന്യാസിമാർ ചതുർമാസ്യം ആചരിച്ച് ഒരിടത്ത് താമസിക്കുകയും ധ്യാനം, മതപഠനം, പ്രഭാഷണം, ആത്മനിയന്ത്രണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താതിരിക്കലും ഈ ആചാരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. ശത്രുഞ്ജയ എന്ന പദത്തിന്റെ അർത്ഥം ശത്രുക്കളെ ജയിക്കൽ എന്നാണ്. എന്നാൽ ഇവിടെ ശത്രു എന്നത് പുറത്തുള്ളവരല്ല, മനുഷ്യന്റെ ഉള്ളിലുള്ള അഹങ്കാരം, ആസക്തി, ദുർബലതകൾ എന്നിവയാണ്. ആത്മീയപരമായ ഈ യാത്ര മനുഷ്യനെ സ്വന്തം ഉള്ളിലേക്കാണ് നയിക്കുന്നത്. ബുദ്ധമതത്തെയും ഹിന്ദുമതത്തെയും പോലെ ജൈനമതവും ജനനം, മരണം, പുനർജന്മം എന്നിവയുടെ ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത്. ആത്മീയ തീർത്ഥാടനങ്ങൾ ഈ മോക്ഷത്തിലേക്കുള്ള വഴിയെന്നാണ് ജൈന വിശ്വാസം. പാലിത്താനയിലെത്തുന്ന ഭക്തർ അതിരാവിലെ തന്നെ ശത്രുഞ്ജയ കുന്നിലേക്ക് കയറി തുടങ്ങും. ജയ്തലേദി, ശാന്തിനാഥ്, പുണ്ടരീക് സ്വാമി, ആദിനാഥ ക്ഷേത്രം തുടങ്ങി നിരവധി പുണ്യസ്ഥലങ്ങൾ അവർ സന്ദർശിക്കുന്നു. മലമുകളിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന നിശബ്ദതയും ആത്മശാന്തിയും വാക്കുകൾക്കതീതമാണ്. അവിടെ എത്തുമ്പോൾ മനുഷ്യന്റെ ചിന്തകളും വികാരങ്ങളും മാറുന്നതുപോലെ തോന്നുമെന്ന് പലരും പറയുന്നു. ശത്രുഞ്ജയ കുന്നിലേക്കുള്ള പാത മുകളിൽ എത്തുമ്പോൾ രണ്ടായി വിഭജിക്കുന്നു. പ്രധാന കവാടമായ രാംബോളിലേക്കുള്ള വഴി ഒരു ഭാഗത്തേക്കും മനോഹരമായ ദൃശ്യങ്ങളിലേക്കുള്ള വഴി മറ്റൊരു ഭാഗത്തേക്കുമാണ് നയിക്കുന്നത്. ചൗമുഖ് ക്ഷേത്രം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ നിർമ്മിതികളിലൊന്നാണ്. നാല് ദിശകളിലേക്ക് മുഖമുള്ള ആദിനാഥ പ്രതിഷ്ഠയും അതിമനോഹരമായ കൊത്തുപണികളും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. പല തീർത്ഥാടകരും പാലിത്താനയിലെ ധർമ്മശാലകളിൽ ദിവസങ്ങളോളം താമസിച്ച് പ്രദക്ഷിണങ്ങളും ഉപവാസങ്ങളും അനുഷ്ഠിക്കുന്നു. ചിലർ 99 പ്രദക്ഷിണങ്ങൾ പൂർത്തിയാക്കുന്ന നവാനുയാത്ര എന്ന കഠിനമായ ആത്മീയ അനുഷ്ഠാനവും നടത്താറുണ്ട്. ശത്രുഞ്ജയ കുന്നിന്റെ അടിവാരത്ത് തീർത്ഥാടകർക്കായി ധർമ്മശാലകളും ഹോട്ടലുകളും ലഭ്യമാണ്. കാർത്തിക പൂർണിമ മേളക്കാലത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. ഇത് ജൈനമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പാലിത്താന ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, അത് ആത്മീയതയുടെയും സമാധാനത്തിന്റെയും ആത്മപരിവർത്തനത്തിന്റെയും പ്രതീകമാണ്. ശത്രുഞ്ജയയിലേക്കുള്ള ഈ യാത്ര മനുഷ്യനെ പുറം ലോകത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു വിശുദ്ധ യാത്രയിലേക്ക് നയിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, പാലിത്താനയിലെ ശത്രുഞ്ജയ കുന്നിലൂടെ നമ്മൾ നടത്തിയ ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ മനസ്സിൽ ശേഷിക്കുന്നത് ക്ഷേത്രങ്ങളുടെ ഭംഗി മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു മഹത്തായ സന്ദേശമാണ്. ആയിരക്കണക്കിന് പടവുകൾ കയറുന്ന ഭക്തർ തേടുന്നത് ഒരു ദൈവദർശനം മാത്രമല്ല, ഉള്ളിലെ അഹങ്കാരത്തെയും ആസക്തികളെയും ഭയങ്ങളെയും അതിജീവിക്കുന്ന ഒരു ആത്മവിജയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുഞ്ജയ ഒരു മല മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ്. നിശബ്ദതയിൽ സംസാരിക്കുന്ന ക്ഷേത്രങ്ങൾ, അഹിംസയെ ജീവിതമാക്കിയൊരു നഗരം, ഉപവാസവും സംയമനവും കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന വിശ്വാസം, ഇവയെല്ലാം ചേർന്നതാണ് പാലിത്താന എന്ന അത്ഭുതാനുഭവം. ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര പുറത്തേക്കല്ല, ഉള്ളിലേക്കാണെന്ന് ഈ തീർത്ഥാടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രവും സംസ്കാരവും ആത്മീയതയും നിറഞ്ഞ യാത്രയുമായി വീണ്ടും എത്തും. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: എടി മിടുക്കി,
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഒരു നാടിന്റെ സംഗീതം, എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: You're listening to Enter Radio 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ നിമിഷങ്ങൾ കൂടിയാണ്. ചില നിമിഷങ്ങൾ കടന്നു പോകും, പക്ഷേ ചിലത് മനസ്സിൽ എന്നും കൂടെ ഉണ്ടാകും. ഒരു പുഞ്ചിരിയായി, ഒരു ഓർമ്മയായി, ചിലപ്പോൾ ഒരു പാട്ടായി.
2: അങ്ങനെ നമ്മളോടൊപ്പം നിൽക്കുന്ന കുറേ കുറേ നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ തിരക്കുകൾക്കിടയിൽ ഒന്ന് വിശ്രമിക്കാം. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കൊപ്പം കുറച്ച് നല്ല ഓർമ്മകളും പങ്കുവയ്ക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജി നിതിനാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544 7001. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മൾ പാട്ടുകളൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് ആർജെ നിധിൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്ക് ഇപ്പോൾ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? വ്യക്തമല്ല ചേട്ടാ, ഒന്നുകൂടെ പറയൂ. പുതിയ സുനിൽ. അതെ ചേട്ടാ, എന്ത് പറ്റി? ഒരു മൂഡ് ഓഫ്?
2: പനിയായിരുന്നില്ലേ?
1: ഓക്കെ, ഗുളിക കഴിച്ചോ? ആണല്ലേ. ആ ഹാ ഹാ, ഓക്കെ. ഇന്ന് ചേട്ടന് ഏത് പാട്ടാ വേണ്ടേ? ലാലേട്ടൻ അഭിനയിച്ച പാട്ട് അല്ലേ? ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ്, ഞാൻ ഷീബ കുമരകം. എനിക്കിന്നൊരു പാട്ട് വെച്ച് തരണം. മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിലെ രാഗ വേണു ഗോപബാല എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണം. ഡെഡിക്കേഷൻ ഉണ്ട്, അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി. ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
4: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഓരോ ദിവസത്തിനും പറയാൻ ഓരോ കഥകളുണ്ടാകും. ചില ദിവസങ്ങൾ സന്തോഷം സമ്മാനിക്കും, ചിലത് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കും. ആ ഓർമ്മകൾക്കൊപ്പം ഒരു പാട്ട് കൂടി ചേർന്നാൽ മനോഹരമായിരിക്കും. അതെ, ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7000912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: കേട്ട് കേട്ട് കൊള്ളാം, നന്നായിട്ട് പാടി.
2: ഇത് ആനന്ദ് എന്തിലാന്നൊരാണ്.
1: മനസ്സിലായി മനസ്സിലായി.
2: ആ, ഒരുപാട് നാളെ ഇതിനോട് സംസാരിച്ചിട്ട് കേട്ടാ.
1: ഓ, ഞാനും.
2: അപ്പം ഈ പിന്നെ അഷ്ടമ യോഗിന്റെ ദിനത്തിൽ എനിക്ക് വീണ്ടും സംസാരിക്കാൻ ഞാൻ
1: ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ.
2: ഒരുപാട് സന്തോഷമുണ്ട്. ഭഗവാനോട് കൃഷ്ണനോട് ഞാൻ നന്ദിയും പറയുന്നു.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: ഞാനിപ്പോ രണ്ടുപേരെ പാട്ടേ പാട്ടനെ.
1: ഓക്കെ, കൈനിറയെ വെണ്ണ തരാം, കവിളയിൽ ഉമ്മ തരാം.
2: അതെ, ബാബാ കല്യാണി.
1: ഓക്കെ, വേണുഗോപാൽ ചേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു പാട്ടല്ലേ.
2: അതെ അതെ. പിന്നെ ഇവിടെ എല്ലാം എന്താണെന്ന് വെച്ചാല് എല്ലാവരും പിന്നെ കൊച്ചു കൊച്ചു അമ്പാടി കുട്ടന്മാർ ഇങ്ങനെ അണിനിരത്താൻ വേണ്ടിട്ട് ഇങ്ങനെ തയ്യാറായിരിക്കുകയാണ് കണ്ണൂരെല്ലാം. അപ്പൊ ആ അമ്പാടി കണ്ണന്മാർക്ക് വേണ്ടി ഞാൻ ഈ പാട്ട്
1: ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു.
1: നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ നസ്മൽ. എനിക്ക് വേണ്ട പാട്ട് നമ്മുടെ അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, മമ്മൂക്ക അഭിനയിച്ച ബ്ലാക്ക് എന്ന സിനിമയിലെ പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയാണ് നസ്മൽ. അപ്പോൾ നസ്മലിന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും ആസ്വദിക്കാം.

0: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മുടെ ദിവസത്തെ കുറച്ചുകൂടി മനോഹരമാക്കാൻ ഒരു പാട്ട് മതി. മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും പഴയ ഓർമ്മകളിലേക്കൊന്ന് തിരികെ നടക്കാനും ഒരു ഈണം മതി. ആ ഈണത്തിന്റെ കൂട്ടുകാരനായിട്ട് ഗാനമഞ്ജരിയുണ്ട്. ഗാനമഞ്ജരിയോടൊപ്പം ആർജി നിധിനുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഗാനമഞ്ജരിയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ ഡെഡിക്കേഷൻസ് പറയാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700092. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലോട്ട് പോകാം. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. എന്റെ റേഡിയോ ഗാനമഞ്ജരിയിലൂടെ നായർ സാബ് സിനിമയിലെ ഹേ ഗിരിധരനെ കൃഷ്ണ മുകുന്ദ എന്ന ഗാനം എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും വേണ്ടി കേൾപ്പിക്കുക. അല്ലെങ്കിൽ കാരിസ്ഥൻ സിനിമയിലെ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന ഗാനം കേൾപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്ന്. അപ്പോൾ ചേട്ടൻ എല്ലാ കൃഷ്ണ ഭക്തർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഇത് അതോടൊപ്പം നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: നന്ദു.
1: നന്ദുവിന് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ ഗാനമഞ്ജരിയില്? ആ പാട്ട് വേണം. ഇന്ന് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ പാട്ട്?
2: അമ്മക്ക്.
1: ഇന്നാള് വിളിച്ചപ്പോ അമ്മയ്ക്കാണല്ലോ, അമ്മയുടെ അത്രയും സ്നേഹവാ. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ.
2: ചേട്ടന് ഈ പാട്ടൊന്ന് പാടാവോ?
1: പാടാം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ. അത്ര എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ വരി. കേട്ടോ നന്ദു, കേട്ടോ ഞാൻ പാടിയത്.
2: ഓക്കെ
1: ശരി നന്ദു, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: 20% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റാ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയിൽ നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് ആർജൻ ഇതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7000912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജരാജൻ കോഴിക്കോട് സൗത്ത് നിന്നാണ്. എനിക്ക് ഇൻഡിപെൻഡൻസ് എന്ന സിനിമയിലെ നന്ദലാല എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാജേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ പറഞ്ഞോളൂ ശൈജമ്മ, ഇന്ന് ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടേ?
2: എനിക്ക് ആ
1: പാട്ട് വെച്ചരാം കേട്ടോ.
2: എല്ലാവർക്കും
1: ശരി അമ്മ. അപ്പോൾ ഈ രണ്ട് പാട്ടും കേട്ട് നമുക്ക് വീണ്ടും തിരികെ വരാം.

0: ഒരു ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
5: ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
4: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഗാനമഞ്ചിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. ഇന്ന് ഗാനമഞ്ചിരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജൻ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട്, അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഹായ് നിധിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ് എനിക്ക് വേണ്ട പാട്ട്. കൃഷ്ണ ഗോപാലകൃഷ്ണ എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ മണ്ണും കല്ലും വാരി തിന്നും എന്ന പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. ദാസേട്ടൻ വേഷം തന്നെ ഇടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, വേലു ഫ്രം മൈനാപ്പള്ളി, എനിക്ക് അറബിക്കഥ എന്ന സിനിമയിലെ തിരികെ ഞാൻ വരുമെന്ന വാക്ക് കേൾക്കാൻ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് രണ്ട് പാട്ടും കേട്ട് വേഗം തന്നെ ഗാനമഞ്ചിലേക്ക് തിരികെ വരാം.

0: താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
5: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
4: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
5: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കാനുള്ള നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ, ഒരു പാട്ട് കേൾക്കണമെങ്കിൽ എത്ര കാലം വിടണോ?
1: ഏത് പാട്ടാ കേൾക്കണ്ടേ? ഇത് ആരാ വിളിക്കുന്നതിന് മുമ്പ്? ആ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാ
2: കേൾക്കണ്ടേ?
1: ഇത് ഏത് പടത്തിലെ പാട്ടാണെന്ന് പറയാവോ?
2: പടമല്ലെന്ന്, ശ്രീലേഖന്നായിട്ടിരിക്കുന്ന നല്ലൊരു പാട്ടാണത്.
1: ആണല്ലേ, പാട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വെച്ചുതരാം കേട്ടോ. ഓക്കെ,
2: നല്ലൊരു പാട്ടായതുകൊണ്ടാണ് കേൾക്കാൻ നല്ല രസമാണ്.
1: ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ശരി, അതിനോടൊപ്പം തന്നെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരുന്ന ശ്യാമാണ്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ശ്യാമാണ്. എനിക്ക് ഇൻസ്പെക്ടർ ഗരുഡനകത്തെ ഒരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
2: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ചില വഴികാട്ടികളുണ്ട്. അക്ഷരങ്ങളിലൂടെ ലോകം കാണിച്ചു തന്നവർ, വാക്കുകളിലൂടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവർ. ഈ അധ്യാപക ദിനത്തിൽ ആ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തെയും അക്ഷരങ്ങളുടെയും ആസ്മരികതയും അടുത്തറിയാനെത്തുന്നു ഡോക്ടർ ശരൺ. അക്ഷരങ്ങൾ കൊണ്ട് ജീവിതം വരച്ചു കാട്ടിയ അധ്യാപകന്റെ അനുഭവങ്ങളും ചിന്തകളും, അധ്യാപനത്തിന്റെ വെളിച്ചവും സാഹിത്യത്തിന്റെ വഴികാട്ടിയും ഏഴ് റേഡിയോ 91.1 സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് കേൾക്കാൻ മറക്കരുത്.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം ഏഞ്ചൽ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: മനുഷ്യന്റെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ചില വഴികാട്ടികളുണ്ട്. അക്ഷരങ്ങളിലൂടെ ലോകം കാണിച്ചു തന്നവർ, വാക്കുകളിലൂടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവർ. ഈ അധ്യാപക ദിനത്തിൽ ആ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തെയും അക്ഷരങ്ങളുടെയും ആസ്മരികതയും അടുത്തറിയാനെത്തുന്നു ഡോക്ടർ ശരൺ. അക്ഷരങ്ങൾ കൊണ്ട് ജീവിതം വരച്ചു കാട്ടിയ അധ്യാപകന്റെ അനുഭവങ്ങളും ചിന്തകളും, അധ്യാപനത്തിന്റെ വെളിച്ചവും സാഹിത്യത്തിന്റെ വഴികാട്ടിയും ഈൻഡ് റേഡിയോ 91.1 സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് കേൾക്കാൻ മറക്കരുത്.
1: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
2: കേട്ട പാട്ടിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കേൾക്കാനിരിക്കുന്ന പാട്ടിന്റെ ആകാംക്ഷയോടെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങളുടെ പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിൽ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-1012. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലോട്ട് പോകാം. ഹായ് നിതിൻ, ഞാൻ രതീഷ് കരുനാഗപ്പള്ളിയിൽ നിന്നും. എനിക്ക് തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗുഡ് ഈവനിങ്, ഐ ആം സിന്ധു ഫ്രം AVHS. എന്റെ മോൾ മിയക്കുട്ടിക്ക് വേണ്ടി കല്യാണി സോങ് എന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ മിയക്കുട്ടിക്ക് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വെളിച്ചം മിഷുന്ന ചില വഴികാട്ടികളുണ്ട്. അക്ഷരങ്ങളിലൂടെ ലോകം കാണിച്ചു തന്നവർ, വാക്കുകളിലൂടെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവർ. ഈ അധ്യാപക ദിനത്തിൽ ആ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തെയും അക്ഷരങ്ങളുടെയും ആസ്മരികതയും അടുത്തറിയാനെത്തുന്നു ഡോക്ടർ ശരൺ. അക്ഷരങ്ങൾ കൊണ്ട് ജീവിതം വരച്ചു കാട്ടിയ അധ്യാപകന്റെ അനുഭവങ്ങളും ചിന്തകളും, അധ്യാപനത്തിന്റെ വെളിച്ചവും സാഹിത്യത്തിന്റെ വഴികാട്ടിയും ഏഴ് റേഡിയോ 91.2-നോടൊപ്പം സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് കേൾക്കാൻ മറക്കരുത്.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
2: പാട്ടുകൾക്ക് ഒരിക്കലും അവസാനമില്ല. ഒരു പാട്ട് അവസാനിക്കുമ്പോൾ മറ്റൊരു ഓർമ്മ തുടങ്ങുകയാണ്. ഇന്നത്തെ ഗാനമഞ്ജരിയിലൂടെ നമ്മൾ ഒരുപാട് ഈണങ്ങളിലൂടെ സഞ്ചരിച്ചു. ചിലത് പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ചിലത് മനസ്സിലൊരു പുഞ്ചിരി സമ്മാനിച്ചു നമുക്ക്. ഇന്ന് ഈ നിമിഷം ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ മറ്റൊരു ദിവസം, അതായത് തിങ്കളാഴ്ച, നമ്മൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരികെ വരും 4 മണിക്ക്. സോ അതുവരെ നിങ്ങൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ശ്രീകൃഷ്ണ ജയന്തി. മധുരയിൽ ദേവകിക്കും വസുദേവനും ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ നമ്മുടെ സാക്ഷാൽ കണ്ണൻ. സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ദൈവമായിട്ട് നമ്മൾ ശ്രീകൃഷ്ണനെ കാണുന്നു. മഹാഭാരത യുദ്ധഭൂമിയിൽ അർജുനന് തന്റെ അറിവുകൾ പങ്കുവെച്ച് ഗീതോപദേശം നൽകിയത് സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ പ്രചോദനമാക്കിയാൽ ജീവിതം പ്രകാശപൂരിതം തന്നെ. ആലിലക്കണ്ണന്റെ ജന്മദിനം നാടെങ്ങും ആഘോഷിക്കുകയാണ്. ഗോപികമാരെല്ലാം ആനന്ദത്തിലാണ്.

തനിച്ച ദിവസം. ഇവിടെയും ആനന്ദമാണ്. എന്റെ കണ്ണ, എങ്ങനെ ഞാൻ നിന്നോടുള്ള പ്രണയം, നിന്നോടുള്ള ഭക്തി വാക്കുകളാൽ പറയും. ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കണ്ണന്റെ കഥകളുമായി സാക്ഷാൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൂടെ ഞാൻ സ്വാതി ആചാര്യ. അപ്പോ ഇന്ന് ഭഗവാന്റെ ജനനവും അതുമായി ബന്ധപ്പെട്ട കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം എന്റെ റേഡിയോ 91.2 ലൂടെ.

പണ്ട് പണ്ട് ഉഗ്രസേനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഉഗ്രസേനന്റെ മകൻ കംസൻ മധുരയുടെ രാജകുമാരനായിരുന്നു കേട്ടോ. അദ്ദേഹം ഒട്ടും ദയവില്ലാത്ത കഠിന ഹൃദയനായിട്ടുള്ള ഒരു ദുഷ്ടനായിരുന്നു. എല്ലാ പ്രജകളെയും ദ്രോഹിക്കുകയും ഒരു മനസാക്ഷിയുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു കംസൻ എന്ന് പറയുന്നത്. മധുരയിലുള്ള എല്ലാ പ്രജകൾക്കും അദ്ദേഹത്തിനെ ഭയങ്കര ഭയമായിരുന്നു. പക്ഷെ കംസന് ഒരാളോട് മാത്രം ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നു. അത് ആരോടാണെന്നറിയാമോ? തന്റെ സഹോദരിയായിട്ടുള്ള ദേവകിയോട്. അത്ര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. ദേവകിക്ക് വേണ്ടി എന്തും കംസൻ ചെയ്യും. അത്രമേൽ സഹോദര സ്നേഹമുള്ള ഒരു സഹോദരനാണ് ദേവകിക്ക് കംസൻ എന്ന് പറയുന്നത്. ദേവകി ദൈവഭക്തിയുള്ള സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരിക്കൽ വസുദേവരുമായിട്ട് ദേവകിയുടെ കല്യാണം ഉറപ്പിച്ചു. അതിഗംഭീരമായിട്ട് കല്യാണം നടന്നു.

0: തന്നെ ഘോഷയാത്രയുടെ മുന്നിലുള്ള രഥത്തിന് സാരഥിയായിട്ട് അങ്ങനെ മുന്നോട്ടു പോയി. കംസൻ ഒരുപാട് സന്തോഷത്തിലാണ്, തന്റെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞ ആനന്ദത്തിലാണ് കംസൻ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അശ്വതീരി കേൾക്കുകയുണ്ടായി.
1: ദുഷ്ടനായ കംസ, നീ എന്തിനാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, നീ വളരെയധികം സ്നേഹിക്കുന്ന സഹോദരി നിന്നെ കൊല്ലാൻ പോകുന്നയാൾക്ക് ജന്മം നൽകും. ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കും.
2: എട്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുൻപായി ഞാനിവളെ കൊന്നുകളയും.
3: കംസ, നീ എന്താണ് അവള് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ സഹോദരിയെ അവളുടെ വിവാഹ ദിവസം കൊല്ലുന്നത് ഒട്ടും ന്യായമല്ല. നീ ദേവകിയുടെ ജീവൻ വിട്ടുതന്നാൽ അവൾ ജീവൻ നൽകുന്ന ഓരോ കുഞ്ഞിനെയും നിന്റെ കയ്യിൽ നൽകുമെന്ന് ഞാൻ വാക്കുതരുന്നു. ദയവായി വിശ്വസിക്കൂ.
2: ഞാൻ ദേവകിയെ വെറുതെ വിട്ടേക്കാം, പക്ഷേ നീ നിന്റെ വാക്കു പാലിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം.
0: ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം മാറിമറിഞ്ഞത്. അതിനുശേഷം വിവാഹ ഘോഷയാത്ര മധുരയിലേക്ക് തിരികെ പോകാൻ കംസൻ ആജ്ഞാപിച്ചു. മാത്രമല്ല, ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. നാളുകൾ അങ്ങനെ പലതു കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ദേവകി ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഈ വാർത്തയറിഞ്ഞ് കംസൻ കാരാഗ്രഹത്തിലെത്തുകയുണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചുവെന്നു?
2: ആ കുഞ്ഞിനെ എനിക്ക് തരൂ.
4: ഹരിതേ കംസ, ഹരിതേ.
0: തന്റെ സഹോദരിയുടെ കണ്ണുനീരൊന്നും വകവെക്കാതെ കംസൻ ആ കുഞ്ഞിനെ തലകീഴായി തൂക്കിപ്പിടിച്ച് നിലത്തടിച്ചു കൊന്നുകളഞ്ഞു.
4: ഹരിതേ കംസ, ഹരിതേ, എന്റെ കുഞ്ഞിനെ കൊല്ലരുത് കംസ.
0: അതിനുശേഷം ദേവകി ജന്മം നൽകിയ അഞ്ചു കുഞ്ഞുങ്ങളെയും കംസൻ ഇതേ രീതിയിൽ വധിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവകി ഏഴാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ഏഴാമത്തെ കുഞ്ഞ് തികച്ചും അത്ഭുതകരമായിട്ട് ഗോകുലത്തിലുള്ള വസുദേവരുടെ രണ്ടാമത്തെ ഭാര്യ രോഹിണിയുടെ വയറ്റിലെത്തി. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ബലരാമൻ എന്നു പേര് വച്ചു. കംസന്റെ ഭടന്മാരെന്തു ചെയ്തെന്നോ, കംസനോട് ചെന്ന് പറയുകയുണ്ടായി ദേവകിയുടെ ഏഴാമത്തെ പുത്രൻ ഗർഭാവസ്ഥയിൽ മരിച്ചുവെന്ന്. കംസന് സന്തോഷം അടക്കുവാനായില്ല. ശ്രാവണ മാസത്തിലെ എട്ടാമത്തെ ദിവസമായിരുന്നു. ശക്തമായ കൊടുങ്കാറ്റ് നഗരത്തെ വിറപ്പിച്ചു കളഞ്ഞു. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുമൂടി വളരെ ശക്തമായ മഴ പെയ്യുവാൻ തുടങ്ങി. ദേവകി എട്ടാമത്തെ പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഭഗവാൻ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു.
5: ദേവകി, വാസുദേവ, നിങ്ങളുടെ പ്രാർത്ഥന സഫലമായിരിക്കുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ പുത്രനായി ജനിക്കാൻ പോകുന്നത്. വാസുദേവ, ഈ കുഞ്ഞിനെ ഉടനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നന്ദഗോപർക്ക് ജനിച്ച കുഞ്ഞിന്റെ സ്ഥാനത്ത് മാറ്റിവെക്കുക.
0: സുന്ദരനായിട്ടുള്ള, മുകിൽ വർണ്ണനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ജനിച്ചു. വസുദേവർ അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് യാത്ര പുറപ്പെട്ടു. കാരാഗ്രഹത്തിന്റെ വാതിലുകളൊക്കെ താനേ തുറന്നു. ഭടന്മാരൊക്കെ ഉറക്കത്തിലേക്കറിയാതെ വഴുതി വീണു. വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് വസുദേവർ ഒരു കൂടയിൽ കുഞ്ഞിനെ തലയിലേന്തി ശ്രദ്ധാപൂർവം മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വളർത്തിയ ആദിദേവൻ എന്ന പാമ്പ് വസുദേവരുടെ കൂടെ അകമ്പടി ചെല്ലുകയുണ്ടായി. ആ പാമ്പിന്റെ വിടർന്ന ഭണം വസുദേവരുടെ തലയിലെ കൂടയിൽ വെച്ചിരുന്ന കുഞ്ഞിന് കുട പിടിച്ചു നൽകി. അങ്ങനെ വസുദേവർ യമുന നദീ തീരത്തെത്തി. പിന്നീട് സംഭവിച്ചത് ഒരത്ഭുതം തന്നെയാണ്. യമുന നദി രണ്ടു ഭാഗത്തേക്ക് തിരിഞ്ഞ് വസുദേവർക്കും കാർമുകിൽ വർണ്ണനും വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ദൂരങ്ങൾ കടന്ന് വസുദേവർ ഗോകുലത്തിലെത്തി. അവിടെ നന്ദഗോപരുടെ ഭാര്യ യശോദ ഒരു സുന്ദരിയായ പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. വസുദേവർ കൃഷ്ണനെ ആ പെൺകുട്ടിയുടെ തൊട്ടിലിൽ കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെ ഇങ്ങ് കയ്യിലെടുത്തു. അതിനുശേഷം കാരാഗ്രഹത്തിലേക്ക് ആ പെൺകുഞ്ഞുമായി നടക്കുകയുണ്ടായി. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ താനേ തുറന്നു. ഭടന്മാർ ഉറക്കമുണർന്നു. വസുദേവരുടെ കയ്യിലെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഭടന്മാർ ഉടനെ തന്നെ കംസനെ വിവരമറിയിച്ചു.
3: ദേവി ചെയ്ത് ആ കുഞ്ഞിനെ ഇങ്ങ് തരൂ. അത് താങ്കളെ പോലെ ഒരു യോദ്ധാവിന് ചേർന്നതല്ല.
0: പക്ഷെ കംസൻ ഈ അഭ്യർത്ഥനകളൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. കംസൻ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് തന്റെ കൈകളിലേക്ക് ആഞ്ഞെടുത്തു. കംസന്റെ കൈകളിൽ നിന്നും കുഞ്ഞു വഴുതി ആകാശത്തിലേക്ക് അങ്ങട് ഉയർന്നു. ആ കുഞ്ഞ് ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെട്ടു.
4: ഹേ ദുഷ്ടനായ കംസ, നിസ്സഹായനായ ഒരു കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് വഴി നീ നിന്റെ ദുഷ്ടത്തരം വീണ്ടും കാണിച്ചിരിക്കുകയാണ്. നിന്റെ ഘാതകനെ ദേവകി അർദ്ധരാത്രിയിൽ തന്നെ ജന്മം നൽകി കഴിഞ്ഞു. അവനിപ്പോൾ ഗോകുലത്തിൽ സുരക്ഷിതനാണ്. സമയം വരുമ്പോൾ അവൻ നിന്നെ അന്വേഷിച്ചു വന്ന് നീ ചെയ്തു കൂട്ടിയ എല്ലാ ദുഷ്ടത്തരത്തിനും അർഹിക്കുന്ന ശിക്ഷ നൽകുന്നതായിരിക്കും.

ദുർഗാദേവി അപ്രത്യക്ഷയായി. കംസനാകെ ഭയന്നു വിറച്ചു. വസുദേവരുടെയും ദേവകിയുടെയും കണ്ണുകളിൽ നിറയെ ആനന്ദമാണ്. അതെ, ഈ നാടിന്റെ നന്മയ്ക്കായിട്ട് പൊന്നുണ്ണി പിറന്നുകഴിഞ്ഞു. പ്രിയപ്പെട്ട കണ്ണ, നിന്റെ ജന്മദിനത്തിൽ കഥകൾ പറഞ്ഞു കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാരംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
1: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച രണ്ടു ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇത് രണ്ടാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIMK സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോട കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം ഇന്ന് വിഭവസമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. ഡിഡി മലയാളത്തിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദ വിവരങ്ങൾക്കായി ഇ പോർട്ടൽ പ്രസാർഭാരതി .eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൌമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ച് വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക് നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
0: കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ 1 വിക്കറ്റിന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം. 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന 2-ാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 രൂപ വർദ്ധിച്ച് 1,14,880രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ദേശീയ അധ്യാപക ദിനം. കാലഘട്ടത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് ഡോ എഴുമറ്റൂർ രാജരാജവർമ്മ, ഭാഷാവിദഗ്ധൻ. അവതരണം നരേന്ദ്രമോഹൻ. അധ്യാപകരെ ആദരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമുള്ള ദിനമാണ് അധ്യാപക ദിനം. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് അധ്യാപക ദിനാഘോഷം. ശ്രീലങ്കയിൽ ഒക്ടോബർ 6, മലേഷ്യയിൽ May 16, ബംഗ്ലാദേശിൽ ഒക്ടോബർ 4, ഇന്തോനേഷ്യയിൽ നവംബർ 25 ഭൂട്ടാനിൽ മെയ് 2-നും ചൈനയിൽ സെപ്റ്റംബർ 10-നുമാണ് അധ്യാപക ദിനം. സമാദരണീയനായ അധ്യാപകനും വിഖ്യാതനായ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: അല്ലേ, താനെന്ത് കേടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കണ്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
1: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
2: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
1: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ 91.2.

0: സീറോ അത് മലേഷ്യൻ ട്രിപ്പ്
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: You're listening to Enter Radio 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. തീർത്ഥയാത്രയ്ക്ക് പോകുന്നവരാണ് നാം. തീർത്ഥയാത്രയ്ക്ക് ഇപ്പോൾ കുറച്ച് ലോക്ക്ഡൌൺ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാം പലപ്പോഴും തീർത്ഥയാത്രയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ചില മതവിശ്വാസികൾ ഹജ്ജിനായി ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു. മറ്റു ചിലരാകട്ടെ റോമിലേക്കും അതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പോകുന്നു. ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട സഹോദരന്മാർ ക്ഷേത്രങ്ങളിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കും പളനിയിലേക്കും മറ്റുമൊക്കെ പോകുന്നത് നാം കാണാറുണ്ട്. എന്താണ് തീർത്ഥയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ നാം ദൈവിക ചൈതന്യത്തെ തേടുകയാണ്. നമ്മുടെ മനസ്സിലെ വികാരങ്ങളും നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങളും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒരു ശക്തിയിൽ സമർപ്പിച്ച് നിഷ്കളങ്കമായ മനസ്സോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളതാണ് ആ യാത്ര. ആ യാത്ര അവിടെയെത്തി കാണിക്കയിട്ട് എന്തെങ്കിലുമൊക്കെ ചേഷ്ടകൾ കാണിച്ച് മടങ്ങി വന്നു കഴിയുമ്പോൾ അവസാനിക്കുന്നതാണോ? അവിടെ ആ പരിശുദ്ധിയും ആ വിശ്വാസം നിറയ്ക്കുന്ന വെളിച്ചത്തിന്റെ കണികകളുമൊക്കെ സ്വന്തം ഹൃദയത്തിലുണ്ടാകണ്ടേ? വിമലീകരിക്കപ്പെടുന്ന മനസ്സോടും ശരീരത്തോടും കൂടി മടങ്ങി വരണ്ടേ? അതിന് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ തീർത്ഥയാത്ര നടത്തേണ്ടത് ഈ പറഞ്ഞ സ്ഥലങ്ങളെക്കാൾ കൂടുതൽ അവനവന്റെ ആത്മാവിലേക്കാണ്, അവനവനിലേക്കാണ്. ഓരോ ദിവസവും നാം ഒരു തീർത്ഥയാത്ര നടത്തണം. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക്. ഞാനെന്ത് നന്മ ചെയ്തു, ഞാനെന്ത് തിന്മ ചെയ്തു, ഞാൻ വിശ്വസിക്കുന്നതിൽ എത്ര ശരിയുണ്ട്, ഞാൻ കുറ്റം പറയുന്നത് എത്രത്തോളം എനിക്ക് ബോധ്യമുള്ളതാണ്. അത്തരമൊരു അന്വേഷണം നമ്മളെ ഒരു ചൈതന്യപൂർണമായ മനസ്സിനുടമയായ ഒരു വ്യക്തിയായി തീർക്കും. അവിടെ മറ്റേത് തീർത്ഥാടനത്തെക്കാളും സ്വന്തം മനസാക്ഷിയിലേക്ക്, ഞാൻ ആരാണെന്ന അന്വേഷണത്തിലേക്ക് നടത്തുന്ന തീർത്ഥയാത്രയാണ്. വലിയ വലിയ മനുഷ്യരായവരെല്ലാം അവരവരുടെ ആത്മാവിലേക്ക്, അവരവരിലേക്ക് നടത്തിയ തീർത്ഥയാത്രയ്ക്ക് ശേഷമാണ് അവരീ പറഞ്ഞതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര പോയത്. കാരണം അവർ അവരിലേക്ക് അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരുപാട് നിസ്സഹായതയുടെയും കുറവുകളുടെയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെയും അർത്ഥം തേടിയാണ് പിന്നീട് അവർ എല്ലായിടവും സഞ്ചരിച്ചത്. നമ്മളാകട്ടെ നമ്മളിലേക്ക് സഞ്ചരിക്കാതെ നമ്മുടെ ഉള്ളിലെ എല്ലാ ഇരുണ്ട ഇടനാഴികളും അടച്ചിട്ടുകൊണ്ട് പ്രകാശം തേടിയെന്നോണം മറ്റെവിടേക്കുമൊക്കെ പോയി പ്രകാശമുള്ള സ്ഥലങ്ങളിൽ സ്വയം ഇരുട്ടായി തീർന്ന് അതേ ഇരുട്ടോടുകൂടി മടങ്ങി വരുന്നു. ചിന്തിക്കാനാകണം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് എന്റെ റേഡിയോ 91.2.
1: വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു.

0: താൻ എന്ത് കടുവ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

തിന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി തിന്തി തോരൊറ്റാലും കെട്ടി.

ഇന്നുച്ചൊരു പച്ച കണകിട്ടി ഏകാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.